സർവലോക സർവജ്ഞശക്തന കവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമന് കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന കവത്സല സർവശേഷിൻ.

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായത സദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതോ.

ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താടക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമ മദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന അരുണോദയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് അരുണോദയത്തിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 1 ശനിയാഴ്ച. കൊലവർഷം 1201, കർക്കിടകമാസം 16 ചതയം നക്ഷത്രം. വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞാലും ഒരൊറ്റ കാര്യം മാത്രം ബാക്കിയുണ്ടാകും. ഏത് സാഹചര്യത്തിലും സ്വന്തം മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യം. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ എപ്പോഴും നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാലാവസ്ഥയാകട്ടെ, ജോലിയിലെ സമ്മർദ്ദമാകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളാകട്ടെ, അവയൊക്കെ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ആ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നമ്മുടെ കൈകളിലാണ്. സങ്കടപ്പെടണോ അതോ അതിജീവനത്തിന് വഴി തേടണോ? മനോഭാവം മാറ്റുക, ജീവിതം മാറും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ 16-ാമത്തെ പുലരിയിലേക്ക് ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതം പരിപാടിയിലൂടെ കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ സങ്കടമകറ്റിയ ഹനുമാൻ സ്വാമിയുടെ പ്രത്യാശയുടെ സന്ദേശത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇന്ന് ഈ 16-ാം ദിനത്തിൽ നമ്മൾ കടക്കുന്നത് രാമായണത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധകാന്ഡത്തിലേക്കാണ്. ലങ്കാധിപതിയായ രാവണൻ സകല ഐശ്വര്യങ്ങളോടും അധികാരത്തോടും കൂടിയിരിക്കുമ്പോഴും അധർമ്മത്തിന്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന തകർച്ചയെക്കുറിച്ച് വിഭീഷണൻ ഉപദേശിക്കുന്ന ഭാഗത്തിന്റെ വരികളാണ് ഇന്ന് രാമചരിതാമൃതത്തിൽ. അർത്ഥവും കാമവും ധർമ്മവിരുദ്ധമായാൽ തദ്വാരനാശം വരും ജഗത്തിങ്കൽ. നമ്മൾ നേടുന്ന അർത്ഥവും അതായത് സമ്പത്തും കാമവും അതായത് ആഗ്രഹങ്ങളും ധർമ്മത്തിന് വിരുദ്ധമായാൽ അത് ആ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പൂർണമായ നാശത്തിന് കാരണമാകുമെന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. പരസ്ത്രീയെ മോഹിച്ചതും അധർമ്മം പ്രവർത്തിച്ചതുമാണ് ലങ്കയുടെയും രാവണന്റെയും നാശത്തിന് വഴിവെച്ചത്. നമ്മുടെ നിത്യജീവിതത്തിലും ആഗ്രഹങ്ങളും പണം സമ്പാദിക്കാനുള്ള മോഹങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവയൊന്നും മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടോ അധർമ്മത്തിന്റെ വഴിയിലൂടെയോ ആകരുത്. ധർമ്മം മറന്നു നേടുന്ന വലിയ വിജയങ്ങൾ പോലും ഒടുവിൽ വലിയ തകർച്ചയിലാണ് അവസാനിക്കുക എന്ന വലിയൊരു ജീവിത പാഠം രാമായണം ഈ 16-ാം നാളിൽ നമുക്ക് നൽകുന്ന. നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എപ്പോഴും നേരായ വഴിയിലൂടെ മാത്രമായിരിക്കട്ടെ. നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒടുവിൽ വിജയം സുനിശ്ചിതമാണ് എന്ന ബോധ്യത്തോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്ന ലോകമാന്യ ബാലഗംഗാധര തിലകൻ അന്തരിച്ചത് 1920 ഓഗസ്റ്റ് 1-നാണ്. മുംബൈയിൽ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് രാജ്യം സ്തംഭിച്ചു. ഈ വിയോഗ ദിനത്തിലാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ചരിത്ര പ്രസിദ്ധമായ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത്. തിലകന്റെ സ്മരണാർത്ഥം കോൺഗ്രസ് ഇതിനായി തിലക് സ്വരാജ് ഫണ്ട് രൂപീകരിച്ചു. ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അമ്മമാരിൽ അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള വാരം ലോക ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെയും യുണിസെഫിന്റെയും ആഭിമുഖ്യത്തിൽ 1992 മുതലാണ് ഈ അന്താരാഷ്ട്ര ആചരണം ആരംഭിച്ചത്. കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അമ്മപ്പാലിന്റെ പ്രാധാന്യമാണ് ഈ വാരം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് പ്രശസ്ത സാമൂഹിക പ്രവർത്തകയും തിയോസഫിക്കൽ സൊസൈറ്റി നേതാവുമായ ആനി ബസന്റ് മദ്രാസിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് മാസത്തിലെ ഈ ദിവസങ്ങളിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് സ്വയംഭരണാവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. തിലകന്റെ ഹോം റൂൾ ലീഗുമായി സഹകരിച്ച് ഇത് ഇന്ത്യയൊട്ടാകെ വലിയ തരംഗം സൃഷ്ടിച്ചു. പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു 1631 ഓഗസ്റ്റ് 1. ഫ്രാൻസിൽ നിന്നും പുറത്തിറങ്ങിയ ലാ ഗസറ്റ് എന്ന പത്രം വരിസംഖ്യ ഈടാക്കിക്കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആധുനിക പത്രമായി മാറി. ഫ്രഞ്ച് രാജാവിന്റെ കൊട്ടാരത്തിലെ ഔദ്യോഗിക വാർത്തകളും അന്താരാഷ്ട്ര വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പത്രം വലിയ പങ്കുവഹിച്ചു. പ്രശസ്ത ഇറ്റാലിയൻ പര്യവേക്ഷകനായ ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ 3-ാമത്തെ കടൽ യാത്രക്കിടയിൽ തെക്കേ അമേരിക്കൻ വൻകരയിൽ, അതായത് ഇന്നത്തെ വെനസ്വേലയുടെ ഭാഗങ്ങളിൽ ആദ്യമായി കാലുകുത്തിയത് 1498 ഓഗസ്റ്റ് 1-നാണ്. ഇതിനു മുമ്പുള്ള യാത്രകളിൽ അദ്ദേഹം കരീബിയൻ ദ്വീപുകളിൽ മാത്രമാണ് എത്തിയിരുന്നത്. യൂറോപ്യന്മാർക്ക് പുതിയൊരു ഭൂഖണ്ഡത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്ത യാത്രയായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാള സിനിമയിൽ ചിരിയുടെ പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാത്ത വിജയഗാഥകൾ തീർത്ത ജനപ്രിയ സിനിമകളുടെ അമരക്കാരൻ ഇന്ന് August 1. മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ സിദ്ദിഖിന്റെ ജന്മദിനം. 1954 August 1 ജനിച്ച അദ്ദേഹം തന്റെ വേറിട്ട ദൃശ്യാവിഷ്കാര ശൈലി കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ മാത്രമല്ല ബോളിവുഡിൽ വരെ ശ്രദ്ധേയമായ വിജയങ്ങൾ കൈവരിച്ചു. 2023 August 8 അദ്ദേഹം ചലച്ചിത്ര ലോകത്തോട് വിട പറഞ്ഞത്. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികളെ തികച്ചും ഹാസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ഈ ചിത്രം ഒരു വലിയ തരംഗമായി മാറി. പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത ഹിറ്റ്ലർ എന്ന ചിത്രം കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയും സഹോദര സ്നേഹവും വലിയ ക്യാൻവാസിൽ അവതരിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ ചരിത്ര വിജയം കൊയ്തു. ലളിതമായ കഥാസന്ദർഭങ്ങളെ പോലും പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിൽ സ്ക്രീനിലെത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് 10 മുമ്പ് അദ്ദേഹം ഒരുക്കിയ രംഗങ്ങളും സംഭാഷണങ്ങളും ഇന്നും മലയാളി സമൂഹത്തിൽ ദിവസേനയെന്നോണം ചർച്ച ചെയ്യപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നത്. മികച്ചൊരു കഥാകാരനായും തികഞ്ഞ സാങ്കേതിക തികവുള്ള സംവിധായകനായും അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തം പേര് സുവർണാക്ഷരങ്ങളാൽ അടയാളപ്പെടുത്തി. വെള്ളിത്തിരയിൽ വമ്പൻ വിജയങ്ങളുടെ വിസ്മയം തീർത്ത പ്രിയ സംവിധായകൻ സിദ്ദിഖിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. വാളയാർ മുതൽ മണ്ണുത്തി വരെയുള്ള ദേശീയപാത 544 അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര യോഗം ചേരുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു. ദേശീയപാത 6 വരി പാതയാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് HIV/AIDS യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ജില്ലാ യുവ ജാഗരൺ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി റെഡ് റിബൺ പ്രശ്നോത്തരി മത്സരവും കോളേജ് വിദ്യാർത്ഥികൾക്കായി റെഡ് റൺ മാരത്തൺ മത്സരവും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല റെഡ് റിബൺ എയ്ഡ്സ് ബോധവൽക്കരണ പ്രശ്നോത്തരി മത്സരത്തിൽ മണ്ണാർക്കാട് MED ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ PT റസിൻ മുഹമ്മദ്, UP നിരാമയൻ എന്നിവർ 1st നേടി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ S അഭിന, രോഹിത് കൃഷ്ണ എന്നിവർ 2nd, നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ S അഭിമിത്ര, S ഫാത്തിമ തസ്നി എന്നിവർക്ക് 3rd ലഭിച്ചു. 1st നേടിയ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. വിജയികളായവർക്ക് ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ DK ഗീത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഈറ്റ് റൈറ്റ് കേരളം സുരക്ഷിത ഓണം 2026 ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷ്യ സംരംഭകർക്കായുള്ള ഭക്ഷ്യസുരക്ഷാ അവബോധ ക്ലാസ് രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷ എന്നത് നിയമപാലനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഓരോ പൌരന്റെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ ഭക്ഷ്യ സംരംഭകർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ഹാസില, അനീഷ എന്നിവർ ഭക്ഷ്യസുരക്ഷയുടെ വിവിധ വിഷയങ്ങളിൽ വിശദമായ ക്ലാസുകൾ നയിച്ചു. സുരക്ഷിതമായ ഭക്ഷ്യനിർമ്മാണം, വ്യക്തിശുചിത്വം, സ്ഥാപനങ്ങളിലെ ശുചിത്വ മാനദണ്ഡങ്ങൾ, സുരക്ഷിത സംഭരണവും ഗതാഗതവും പാക്കേജിംഗും ലേബലിംഗും FSSA ലൈസൻസ് രജിസ്ട്രേഷൻ, ഭക്ഷ്യമായം തടയൽ, ഫുഡ് അഡിറ്റീവ്സുകളുടെ അനുവദനീയമായ ഉപയോഗം, ഉപയോഗിച്ച പാചക എണ്ണയുടെ സുരക്ഷിതമായ കൈകാര്യം, ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള മികച്ച പ്രവർത്തന രീതികൾ എന്നിവ സംബന്ധിച്ച് വിശദമായ ബോധവൽക്കരണവും നടത്തി. സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓണക്കാലത്ത് ജില്ലയിലുടനീളം പ്രത്യേക പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. പരിപാടിയിൽ ജില്ലയിലെ വിവിധ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, കേറ്ററിംഗ് യൂണിറ്റുകൾ, മധുര പലഹാര നിർമ്മാണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യനിർമ്മാണ വിതരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും വിവിധ വ്യാപാര സംഘടനകളുടെ ഭാരവാഹികളും പങ്കെടുത്തു. പങ്കെടുത്ത ഭക്ഷ്യ സംരംഭകർ സുരക്ഷിത ഭക്ഷ്യ സംസ്കരണത്തിനുള്ള പ്രതിജ്ഞ ഏറ്റെടുക്കുകയും ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഡോക്ടർ എ രേഖ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ ഡോക്ടർ S ലിജ, പാലക്കാട് ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് ഫാഹിം, കേറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി N അബ്ദുൾ റസാഖ്, ഡോക്ടർ എൽ ബേബി സ്വാതി എന്നിവർ പങ്കെടുത്തു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മംഗലം ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, സർവേയർ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, TEC എന്നിവ സഹിതം August 3 രാവിലെ 10 എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജില്ലയിൽ ഹോമിയോ വകുപ്പിൽ ഫാർമസിസ്റ്റ് Grade 2 തസ്തികയിൽ ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് August 5-6 തീയതികളിൽ അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾ www.keralapsc.gov.in ലഭിക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS പ്രൊഫൈൽ മെസ്സേജ് വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സ്ഥലത്തും സമയത്തും ആവശ്യമായ രേഖകൾ സഹിതം എത്തിച്ചേരണമെന്ന് KPSC ജില്ലാ ഓഫീസർ അറിയിച്ചു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ 1st PG തലത്തിൽ സംവരണ സീറ്റുകളിൽ ഒഴിവുണ്ട്. ST ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സ്റ്റാറ്റിസ്റ്റിക്സ്, SC ഫിസിക്സ്, കെമിസ്ട്രി, TLM മാത്തമാറ്റിക്സ്, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, മലയാളം, ഹിസ്റ്ററി, PWD വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, LC വിഭാഗത്തിൽ സുവോളജി, OBH വിഭാഗത്തിൽ മാത്തമാറ്റിക്സും ETB വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകളുടെ പുതുക്കിയ വിവരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. ക്യാപ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അർഹരായവർ August 4 12:30 മുൻപ് അപേക്ഷാ ഫോമും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ITIയിൽ പ്രവേശനത്തിന് തമിഴ് ഭാഷ ന്യൂനപക്ഷങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കുട്ടികൾ ITIയിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി August 4. ജില്ലയിൽ വിവിധ പദ്ധതികളിൽ വരുന്ന ഒഴിവുകളിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് രജിസ്റ്റേർഡ് വെറ്ററിനറി ഡോക്ടർമാരുടെ കൂടിക്കാഴ്ച August 4 നടക്കും. ഉദ്യോഗാർത്ഥികൾ വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിലിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റുമായി രാവിലെ 11 മുതൽ 12:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
9: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
8: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
10: ഹലോ എല്ലാവർക്കും, നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ഹോപ്പിനെ കുറിച്ചാണ്. 1945 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 6 എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ഈ ഹിറോഷിമ ദുരന്തം. ഒരു സിംഗിൾ ആറ്റോമിക് ബോംബ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ്. ഇതിൽ എവിടെയാണ് ഹോപ്പ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ എഴുത്തോല മുഴുവൻ കേൾക്കണം, അപ്പൊ മനസ്സിലാവും. സെക്കൻഡ്സ് കൊണ്ട് ഒരു നഗരത്തെ ഫയറാക്കി, ആഷാക്കി, സൈലൻസ് ആക്കി മാറ്റി. ബിൽഡിങ്സ് തകർന്നു, റോഡ്സ് ഇല്ലാതായി, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് മാറിയത്. ആ സിറ്റിയിൽ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത് ഈ ദുരന്തം നടന്നതിന് ശേഷം, 1945 ഓഗസ്റ്റ് 6. പക്ഷേ ആ ഡിസ്ട്രക്ഷന്റെ ഇടയിൽ നിന്നിരുന്ന കുറച്ച് ഗിങ്കോ മരങ്ങളുണ്ട്. ആ സ്ഥലത്തെ ജപ്പാനിൽ ഉണ്ടാവുന്ന മരങ്ങളാണ് ഈ ഗിങ്കോ മരങ്ങൾ. ബ്ലാസ്റ്റിനോട് അത്രയും അടുത്ത് നിന്നതുകൊണ്ട് അവ പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. ലീവ്സ് ഇല്ല, ബ്രാഞ്ചസ് ഇല്ല, ബ്ലാക്ക് ട്രങ്ക് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടവരെല്ലാം പറഞ്ഞു ഇനി ഇതിൽ നിന്നൊന്നും വരില്ല. അത്രയും ഉറപ്പായിരുന്നു അവരുടെ വിശ്വാസം, കാരണം അത്രയും വലിയൊരു ഡിസ്ട്രക്ഷൻ ആണ് നടന്നേക്കണേ. പക്ഷേ ഇങ്ങനെ ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോ നേച്ചർ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. വിന്റർ കഴിഞ്ഞു, സ്പ്രിംഗ് വന്നു, അപ്പോഴാണ് ലോകം മുഴുവനും ഒരു മിറാക്കിൾ കണ്ടത്. വളരെ സീരിയസ് ആയിട്ട് ആളുകളെയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം അല്ലെ, അങ്ങനെ കേട്ടിട്ടില്ലേ. അതേപോലെ ഒരു മിറക്കിൾ സംഭവിച്ചു. എന്താണ് ആ മിറക്കിൾ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആ മിറക്കിളിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്, എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഗിങ്കോ മരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിരോഷിമ അറ്റാക്കില് ഒരുപാട് ജീവിതങ്ങൾ നഷ്ടമായപ്പോൾ നേച്ചറിലും കുറെ പ്രശ്നങ്ങൾ വന്നു. അതിലൊന്നാണ് ഈ ഗിങ്കോ മരങ്ങൾ. ആ പൂർണമായി കരിഞ്ഞ മരത്തിന്റെ തൊലിയിൽ നിന്ന് ഒരു ചെറിയ പച്ചപ്പിന്റെ തളിർ പുറത്തു വന്നു. അതായിരുന്നു ലോകം കണ്ട മിറക്കിൾ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ലോകം പറഞ്ഞത് ഇമ്പോസിബിൾ എന്നാണ്. ഇനി അവിടെ ഒരു ലൈഫ് ഉണ്ടാവില്ല, ഗിങ്കോ മരങ്ങളിൽ ഇനി ഒരു ബ്രാഞ്ച് വരില്ല, ഒരു ചെറിയ ലീവ്സ് പോലും വരില്ല. പക്ഷേ ഹിരോഷിമയിലെ ഗിങ്കോ മരങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ അവ ഒരു ട്രീ മാത്രമല്ല, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യത്തിന്റെ ഒരു ചെറിയ സിംബലാണെന്നാണ് ജപ്പാനിലുള്ളവർ വിശ്വസിക്കുന്നത്. ആ പൂർണ്ണമായി കരിഞ്ഞ മരത്തിന്റെ സ്റ്റംപിൽ നിന്ന് ചെറിയ പച്ചപ്പിന്റെ തളിരികൾ പുറത്തു വന്നു. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ നീ തീർന്നു എന്ന് വിധിയെഴുതുന്ന ഒരു സമയത്ത് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ വീണ്ടും ജീവിക്കാൻ തുടങ്ങുന്ന ചില മനുഷ്യരുണ്ട് അല്ലെ. നീ കഴിഞ്ഞു, നിന്റെ അവസാനാണ്, നീ തീർന്നു, ഇതോടെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന അടുത്ത് നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് എപ്പോ വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സ്ഫോടനം ഈ മരത്തെ കരിച്ചു. അതിന്റെ റൂട്ട്സിനെ തോൽപ്പിക്കാനായിട്ട് പക്ഷെ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഗിങ്കോ മരങ്ങൾ ഇന്നും ഹിരോഷിമയിലും നിൽക്കുന്നത്. വെറും മരങ്ങളല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജീവിതം വീണ്ടും മുന്നോട്ട് പോകും, ലൈഫ് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് നിശബ്ദമായി പറയുന്ന ഒരു റിമൈൻഡറാണ് ഈ മരങ്ങൾ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ആ മരം പുതിയൊരു സ്ഥലത്തേക്ക് മാറിയിട്ടല്ല ജീവിച്ചത്, ആ വേദന നടന്ന അതേ മണ്ണിൽ അതേയിടത്തിൽ വീണ്ടും പച്ചപ്പായിട്ട്. ചിലപ്പോൾ ജീവിതം നമ്മളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടാവും അല്ലേ. ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് തന്നെ അവിടെ തന്നെ നിന്ന് പൊരുതി ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. റിക്കവറി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എസ്കേപ്പ് ചെയ്യണം എന്നല്ല, റിക്കവറി ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഈ ഹിരോഷിമയിലെ ഗിങ്കോ മരങ്ങൾ പഠിപ്പിക്കുന്നില്ലേ. ഇതൊരു മരത്തിന്റെ സ്റ്റോറി മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഇതുപോലെ ഒരു റൂട്ട് ഉണ്ടാവും. റൂട്ട് ഉണ്ട്, അങ്ങനെ പുറമേ തകർന്നാലും ഉള്ളിൽ നമ്മളെ വീണ്ടും വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തി, ഗോഡ് ഓർ വാട്ടെവർ സംതിങ്, അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് എവിടെയും പോകല്ലേ, കേട്ടുകൊണ്ടേ ഇരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: ഹിരോഷിമയിലെ ആ ഒരു ബോംബ് അറ്റാക്കില് തകർന്ന ആ മരം, ഗിങ്കോ മരങ്ങളും മനുഷ്യരും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇറ്റ്സ് ട്രൂ ഫോർ പീപ്പിൾ ടു. പക്ഷേ ഒരു മിനിറ്റ്, ഇതൊരു മരത്തിന്റെ കഥ മാത്രമാണോ? എനിക്ക് തോന്നണില്ല അങ്ങനെ. ബിക്കോസ് നമ്മളിൽ എത്ര പേരുണ്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ തീർന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ള മനുഷ്യരല്ലേ എക്സാമിന് ഫെയിലായപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ സമയത്ത്, ജോബ് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോയ സമയത്ത്, അല്ലെങ്കിൽ റീസൺ പോലും അറിയാതെ ഒരു ദിവസം ബെഡിൽ നിന്നും എഴുന്നേൽക്കാനുള്ള എനർജി പോലും നമുക്കില്ലാതിരുന്നപ്പോ, അല്ലെ? ഈ മൊമെന്റ്സിലൊക്കെ നമ്മൾ പുറമേ ചിരിച്ചാലും ഉള്ളിൽ പൂർണ്ണമായും കരിഞ്ഞു പോയൊരു ഗിങ്കോ ട്രീ പോലെ നമ്മളും ആയിട്ടുണ്ടാകും പല സമയങ്ങളിൽ. പക്ഷേ ഈ മരം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്കാർസ് ഉണ്ടെന്ന് വെച്ച്, മുറിവുകൾ ഉണ്ടെന്ന് വെച്ച് കഥ അവസാനിക്കുന്നില്ല. ആക്ച്വലി സ്കാർസ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ സർവൈവ് ചെയ്തു, അതുമാത്രം മതി. പിന്നെ ഈ സ്ട്രെങ്ത് എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുക? സ്ട്രെങ്ത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, പവർ എന്നൊക്കെ കേൾക്കുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഓർമ്മ വരും, ഒരു മാസ് കംബാക്ക് ഓർമ്മ വരും, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ക്യാപ്ഷൻ ഓർമ്മ വരും, അല്ലേ? പക്ഷെ അതൊന്നുമല്ല റിയൽ സ്ട്രെങ്ത്. ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം ശരിയാവും എന്ന് ഉറപ്പില്ലെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എടുക്കുക, അതൊക്കെയാണ് മാസ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലാണ് മാസ്, അതാണ് റിയൽ കറേജ്. ഹീലിംഗും അങ്ങനെ തന്നെയാണ്. ഹീലിംഗ് എന്നത് നടന്നതൊക്കെ മറക്കുക എന്നുള്ളതല്ല, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നതല്ല, നടന്നതിന് ശേഷവും വീണ്ടും ചിരിക്കാൻ പറ്റുന്ന ഒരു ദിവസം വരുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുന്നതാണ്, അല്ലെ? എക്സാക്ട്ലി ആ ഗിങ്കോമരം ചെയ്തതുപോലെ. സോ ഇന്നത്തെ മോർണിംഗിൽ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോളൂ, ലൈഫ് നിങ്ങളെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ കൊണ്ട് കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും, ആ ഗിങ്കോമരത്തെ ചെയ്ത പോലെ. പക്ഷെ അത് നിങ്ങൾ ഇറേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് സ്ട്രോങ് പീപ്പിൾ എന്നത് ഒരിക്കലും വീഴാത്ത ആളുകളല്ല. വീണ് കഴിഞ്ഞിട്ടും ഒരു ചെറിയ പച്ചപ്പിന്റെ തളറ് പോലെ ഞാനിവിടെ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈഫിനെ ഓർമ്മിപ്പിച്ച് വീണ്ടും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെയുള്ള ഫേസിലാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അതെപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലേ? ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എഴുത്തോലയിലൂടെ എനിക്കിത് മാത്രമാണ് നിങ്ങൾ

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
4: 2026 new Kia Seerose segment le ethu megacha family car 5 star bn gap suraksha low floor access vishalamaya second row rear ventilated seatukal 80+ smart featureukal
5: ee odathile swandhamaku oru pudhiya Kia Seerose udan thottadutha Kia showroom sandarshikku.
6: Kia, movement that inspires.
7: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്, അഹല്യ വിഷസുമായിട്ട് വന്നിരിക്കുന്ന ഞാനാണ് കേട്ടോ. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആയില്ലയാണ്. അതെ, ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലെ ശനിയാഴ്ച ദിവസം പുതിയൊരു മാസത്തിന്റെ തുടക്കമാണ്. ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അഹല്യ വിഷസിൽ വരാൻ പറ്റുന്നത് ഭയങ്കര ലക്കാണ്. കാരണം നമ്മൾ പറയാറുണ്ട് ഇവിടെ, ഓ ഈ മാസത്തിന്റെ സ്റ്റാർട്ടിങ് ആയില്ലയാണല്ലേ, ഇന്നത്തെ ഇന്ന് അല്ലെങ്കിൽ ഈ മാസം മുതൽ ആയില്ലയുടെയാണ് ഐശ്വര്യം. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ തമാശയിൽ പറയാറുണ്ട് കേട്ടോ. അതുപോലെ ഒരു 1-ാം തീയതിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. മഴക്കാലമാണ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല മഴക്കാലം കൃത്യമായിട്ട്, അതായത് മഴയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ആ ഒരു പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മഴയിൽ നിന്ന് കുറച്ചും കൂടി എന്താ ഒരു ബ്രേക്കപ്പിലേക്ക് ഒരു മഴ എത്തി എങ്ങനെയുണ്ടാവും, ആ ഒരു ദേഷ്യം വാശി ആ ഒരു രൂപത്തിലേക്ക് മഴ മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മഴ കാരണം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ രാവിലെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യം ഇതായിരുന്നു, മഴ വരുന്നതിൻ്റെ കാരണമായിട്ടുണ്ടാവുന്ന കുറേ കുറേ പ്രകൃതിക്ഷോഭങ്ങൾ, കുറേ കുറേ അപകടങ്ങൾ. ഇന്ന് രാവിലെ വാർത്തയിൽ ഏറ്റവും ആദ്യം ഞാൻ മോർണിംഗിൽ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട വാർത്തകൾ അതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലിസണേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, മഴക്കാലമാണ്, അതുകൊണ്ട് ജാഗ്രത വളരെ അത്യാവശ്യമാണ്. മഴ മൂലമുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നോക്കുക, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കേട്ടോ. ഉരുൾപൊട്ടലും അതുമൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നിവയെ ആ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം എല്ലാം എല്ലാം റെഡി ആവട്ടെ, ഒക്കെ ആവട്ടെ എന്നാണ് ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം. ആ കാര്യം ആഗ്രഹിച്ചുകൊണ്ട്, വിഷ് ചെയ്തുകൊണ്ട് നമുക്കിന്നത്തെ അഹല്യ വിഷസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ അഹല്യ വിഷസുമായി കൂടെ ഇറ്റ്സ് മീ ആർ ജി അഹല്യ. അതെ, ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 1-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറേ കുറേ വിശ്വാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് 1-ാം തീയതി വിശ്വാസങ്ങൾ കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ, ഓ 1-ാം തീയതി ഇത് ഇന്ന് മുതലാണ് ഈ ഒരു മാസത്തിൻ്റെ ഐശ്വര്യം ഇരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി തന്നെ ചീത്ത കേട്ടു, പോയി ഈ മാസം പോയി എന്ന് പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഇന്ന് ആര് കണി കണ്ട്, അങ്ങനെ ഇതൊക്കെ പഴയതാണ് കേട്ടോ. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, നമ്മുടെ ഇൻഡിവിജ്വൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ലാതെ ഈ 1-ാം തീയതിക്ക് വേറെ കുറേ പ്രത്യേകതകൾ പറയാറുണ്ട്. ഈ 1-ാം തീയതി മുതൽ ഞാൻ അങ്ങ് നന്നാവും, ഈ മാസം മുതൽ ഞാൻ അങ്ങ് നന്നാവും, ആ ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ കേട്ടോ. ഞാനൊക്കെ 1-ാം തീയതി വരാൻ കാത്തിരിക്കും എന്തിനാ നന്നാവാൻ വേണ്ടിയിട്ടേ. മൊത്തത്തിൽ നല്ലതാണ്, പ്രത്യേകിച്ച് നന്നാവാനായിട്ട് ഇനിയൊന്നുമില്ല. എന്നാൽ പോലും ഒന്നും കൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1-ാം തീയതി ആവട്ടെ 1-ാം തീയതി തൊട്ട് ഞാനത് ചെയ്യും എന്ന് പറയുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിൽ പലർക്കും ഈ 1-ാം തീയതിയുടെ മേൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് എന്താ പറയാ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള എന്റെ ചോദ്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ 1-ാം തീയതി വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ 1-ാം തീയതി ആവാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ 1-ാം തീയതിയിൽ നിങ്ങൾ കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നോർമലി മലയാള മാസത്തിനൊക്കെയാണ് അധികം ആൾക്കാർ പറയാറ്, കുഴപ്പമില്ല നമുക്ക് ഇംഗ്ലീഷ് മാസത്തിലേക്ക് അതിന് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ 1-ാം തീയതി നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ 1-ാം തീയതി വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് മാറ്റിവെക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേ അതൊക്കെ വേഗം വേഗം വേഗം എന്നോട് വിളിച്ച് വേഗം പറഞ്ഞോളൂ. അപ്പോൾ 1-ാം തീയതി അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്. ഓക്കെ, അപ്പോൾ അതെ വേഗം അങ്ങ് നമുക്ക് അഹല്യ വിഷസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്നെ വേഗം വേഗം വിളിക്കാം, ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. ഓക്കെ, അപ്പോ നമ്പറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് വേഗം വേഗം വേഗം നിങ്ങളുടെ കോൾസും മെസ്സേജസ് ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, 9 മണിവരെയാണ് എനിക്ക് കോൾസ് എടുക്കാനായിട്ടുള്ളൊരു സമയമുള്ളൂ. അതുകൊണ്ട് 9 മണിക്കുള്ളിൽ വേഗം വേഗം വേഗം വിളിക്കാനായിട്ട് നോക്കിക്കോളൂ. നമ്പർ വൺസ് അഗൈൻ, 8281509000.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷൻ ഡേ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി അഹല്യ. അപ്പോൾ അതെ, ഇന്ന് ഞാൻ എന്താ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ 1-ാം തീയതി, അതായത് ഇപ്പോൾ ഒരു മാസം തുടങ്ങുന്ന സമയത്ത്, 1-ാം തീയതി വരുന്ന സമയത്ത് നോർമലി നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുള്ളേ, ഇപ്പം ഞാൻ നോർമലി കേൾക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്ന്, കുറേ പേര് 1-ാം തീയതി ആവാൻ കാത്തിരിക്കും. എന്തിന്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1-ാം തീയതി ആവട്ടെ, 1-ാം തീയതി മുതൽ ഞാൻ അങ്ങ് നന്നായേക്കാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അത് മാത്രമല്ല, 1-ാം തീയതിക്ക് വല്ലാത്തൊരു ഭാരം നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഈ ഒരു മാസത്തെ മൊത്തം റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഈ 1-ാം തീയതി എന്ന് പറഞ്ഞ് മാറ്റാറുണ്ട് അല്ലെ. 1-ാം തീയതി അടികിട്ടി കഴിഞ്ഞാൽ ഈ മാസം മുഴുവൻ അടികിട്ടും എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്ന ഒരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു. 1-ാം തീയതിയാണ് അടി വാങ്ങരുത്. അതിനേലുപരി ഞാനൊക്കെ എൻ്റെ വീട്ടിലെ ഏറ്റവും അധികം കേട്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, 1-ാം തീയതിയാണ് നിനക്ക് ഇന്നെങ്കിലും ഒന്ന് കുളിച്ച് വല്ല അമ്പലത്തിലൊക്കെ ഒന്ന് പൊക്കൂടെ, ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. മലയാള മാസത്തിനെയാണ് കൂടുതലായിട്ട് എല്ലാവരും പ്രാധാന്യം കൊടുക്കാറ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൂടെ? അതുകൊണ്ടാണ് ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി ആണല്ലോ. യെസ്, ഓഗസ്റ്റ് 1 തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങ് ചോദിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി അഡീഷണൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഈ ഒരു മാസത്തെക്കുറിച്ച്? 1-ാം തീയതി എന്ന് പറയുന്ന ഈ ഒരു മാസത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ആ കാര്യം കൂടി എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ 8 1 5 0 9 0 0. യെസ്, അപ്പോൾ മഴക്കാലമാണ് അല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, മഴക്കാലമായതിൻ്റെതായ എല്ലാ കാര്യങ്ങളും പ്രകൃതി നമ്മളോട് കാണിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വെള്ളം കയറുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് രാവിലെ ഒരു മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും വേസ്റ്റ് ആവുന്നുണ്ട് കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഒരു 6-7 ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവധി കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പല ഡാമുകളും തുറക്കാനുള്ള പ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തുറക്കാം എന്നൊരു നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്, തുറക്കാം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, വെള്ളം കയറാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ എന്ന് പറയുന്ന കാര്യങ്ങൾക്കുള്ള ചാൻസ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി താമസിക്കൂ എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക, ഇത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അവിടെ ഒരു പിടിവാശിയുടെ ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനിവേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തുന്നുണ്ട്, ഞാനൊരു കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ. ഞാൻ മോഹനൻ, കുന്നത്തൂർമേട്.
3: ഗുഡ് മോർണിംഗ് മോഹനൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
4: സുഖായിരിക്കുന്നു. ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴ.
3: അതെ, ഇവിടെ ഇപ്പോഴും
4: കാറ്റൊന്നും ഇല്ല, നല്ല മഴ.
3: നല്ല മഴയാണ്. അതെ, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയല്ലേ?
4: പറ്റി,
3: അതാണ് ഓക്കെ. പക്ഷെ ഇങ്ങനെ വെള്ളം കയറുന്ന ചാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ.
4: ഇവിടെ പിന്നെ വേറെ മഴയെ പേടിക്കാനൊന്നുമില്ല, അങ്ങനെ ഇത്തിരി പൊന്തിയ സ്ഥല. കുന്നത്തൂർ മേടെന്നാണല്ലോ പറയുന്നത്.
3: മേടാണ്, ഓക്കെ. കുറച്ച് കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലേ?
4: ഇത്തിരി ഹൈറ്റ് ഉണ്ട്.
3: ഓക്കെ, അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. അതാണ് ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടാ, ഇന്ന് ഓഗസ്റ്റ് 1 ഈ 1-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് വല്ല വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും
4: കാര്യങ്ങളൊക്കെ? സർവീസിലിരുന്ന കാലത്ത് 1-ാം തീയതി ശമ്പളം കിട്ടും.
3: അതുകൊണ്ട് എന്തും എനിക്ക് 1-ാം തീയതി ഇഷ്ടം.
4: 10 വരെ കൊണ്ടാട്ടാണ്.
3: കൊണ്ടാട്ടാണ്
4: ഈ പൈസയും കൊണ്ട് കൊണ്ടോട്ടാണ്.
3: അതെ അതെ അതെ.
4: പിന്നെ 10 മുതൽ 1 വരെ പിന്നെ വീണ്ടും തെണ്ടാട്ടാണ്.
3: ഞങ്ങളതിവിടെ പറയാറുണ്ട്, നമ്മള് സാലറി കിട്ടുന്ന ആ ഒരു ആഴ്ച രാജാക്കന്മാരാണ്, അത് കഴിയുമ്പോ ഞങ്ങൾ പതിയെ
4: ഇറങ്ങും.
3: അടിപൊളി. അപ്പൊ ഒന്നാം തീയതി എന്ന് പറഞ്ഞ മൊത്തത്തിൽ ഒരു പൈസയാണ്,
4: അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു
3: പ്രത്യേകത.
4: ആ
3: അതാ കറക്റ്റ് ആണ് കേട്ടോ, അത് കൊള്ളാം കൊള്ളാം. ഒന്നാം തീയതി ആ ഒരു ചൂടോടെ ആ ഒരു മാസത്തെ ശമ്പളം കയ്യിലേക്ക് വരുമ്പോൾ ഒരു സുഖം
4: എല്ലാവർക്കും കൊടുത്ത്.
3: അതെ
4: അതെ, ആകുമ്പോഴത്തേക്കും മിക്കവാറും തേണ്ടാട്ട, കാരണം
3: തീരും തീരും തീർക്കും നമ്മൾ
4: മിക്കവാറും തീരും.
3: ഓക്കേ കൊള്ളാം. അപ്പൊ ഒന്നാം തീയതി എന്ന് പറഞ്ഞ പൈസയാണ് മോഹനൻ ചേട്ടന്.
4: ആ ഇനി എന്നെ സംബന്ധിച്ച് അതാണ്.
3: അതാണ്
4: പിന്നെ ഈ മാസത്തെ പ്രത്യേകത പറഞ്ഞാൽ ഈ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ,
3: അതെ,
4: പിന്നെ ആഗസ്റ്റ് 26 തിരുവോണം. അതൊരു നല്ല കാര്യല്ലേ,
3: അതെ,
4: അടിച്ചു പൊളിക്കണ്ടേ.
3: അതെ, ആഘോഷങ്ങളുള്ള മാസാണല്ലോ അല്ലേ,
4: ആഘോഷമുള്ള മാസാണ്. അതാണ്,
3: ഓക്കെ, അങ്ങനെ എല്ലാരും അടിച്ചു പൊളിച്ചെല്ലാം ആഘോഷിക്കട്ടെ. ഓക്കെ മോഹൻ ചേട്ടാ, പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
4: വിഷസ് അഹല്യയ്ക്കും അഹല്യയുടെ ടീമിനും.
3: ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു, കുന്നത്തൂർ മേട്. അതെ, ഓക്കെ, അവിടെ നിന്നാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. മോഹനൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടോടെ ശമ്പളം വാങ്ങുന്ന സമയമുണ്ടല്ലോ, ആ എന്താ സുഖം അല്ലേ, ശമ്പളം കിട്ടുന്ന സമയമാണ് ഒന്നാം തീയതി. അത് കറക്റ്റ് ആണല്ലോ, സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യം ഒന്നാം തീയതി ശമ്പളം വാങ്ങി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അത് ക്രെഡിറ്റ് ാണ് ഒരു ആശ്വാസം. നിവേദി, നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ ഷെഫിൻ.
3: ഷെഫിൻ,
5: അതെ.
3: എന്തൊക്കെയുണ്ട് ഷെഫിൻ അവിടെ വിശേഷം? മഴ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
5: തീർച്ചയായിട്ടും ഉണ്ട്.
3: ഞാൻ രാവിലെ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടത്.
5: അതെ, അത് പൂഞ്ഞാറ് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്.
3: അതെ അതെ, ഞാൻ വാർത്ത കണ്ടിരുന്നു.
5: അതെന്ന് വെച്ചാൽ ഒരു വീട് തകർന്ന് വീണതാണ്.
3: ആ, ഉരുൾപൊട്ടലല്ലേ?
5: ആ അതെ അതെ. അപ്പം ഇപ്പൊ ടൗണിലൊക്കെ എന്ന് പറഞ്ഞാല് കൊറേ കടകൾക്കൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീടുകൾക്കും കൊറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്റെ ബന്ധുവിന്റെ ഒക്കെ വീട് അവിടുത്തെ സാധനം എല്ലാം നശിഞ്ഞുപോയി.
3: നശിച്ചുപോയി. ഓക്കെ, ഇപ്പോ ഷെഫിൻ എങ്ങനെ, സേഫ് ആയിട്ടിരിക്കുന്നോ?
5: ആ അതെ, ഞങ്ങളവിടെ അങ്ങനെ, ഞങ്ങൾ താമസിക്കുന്നിടത്ത് അത്ര പ്രശ്നമില്ല, ടൗണില് ഭയങ്കര വിഷയമാണ്.
3: വിഷയമാണ്.
5: അപ്പോ ഇപ്പൊ പിന്നെ കറണ്ട് ഇല്ല, ഇപ്പൊ ഒരു ഫുഡൊന്നും മേടിക്കാൻ നിർവാഹമൊന്നും ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അവിടെയുള്ള ആൾക്കാർ ഇപ്പം കഴിഞ്ഞു പോകുന്നത്.
3: കഴിഞ്ഞു പോകുന്നേ? ഇല്ല, റെഡി ആവും. ഇപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിലും ഊർജിതമായിട്ട് നടക്കുന്നു അല്ലേ?
5: നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ടീം നന്മക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരുടെ നേതൃത്വത്തില് ഇപ്പം രാത്രി ഇന്നലെ തുടങ്ങിയ മഴയാണല്ലോ.
3: അതെ അതെ.
5: അപ്പോ ഒരു 3 മണിക്ക് വെള്ളം കയറിയപ്പം കുറെ ആൾക്കാരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം
3: ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലേ?
5: ക്ലോസ് ചെയ്തിരിക്കുകയല്ല, റോഡ് മൊത്തം മണ്ണിടിഞ്ഞ് വീണിട്ട് അങ്ങോട്ട് വാഹന ഗതാഗതവും ബസ്സും ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത ഒരു മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ
3: ഷെഫിന് ഇപ്പോ പ്രകൃതിയാണ്, നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല,
5: അതിനെ
3: ഫേസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, കുറെ അപകടങ്ങൾ നമുക്ക് സ്വയം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനെ
5: കുറിച്ചുകൂടി. എടുത്തു വെച്ച സാധനങ്ങൾ കുറേ നശിങ്ങിയിട്ടുണ്ട് കേട്ടോ.
3: ഓ, നാശനഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ.
5: തുണിക്കടയിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഈ മാസം ഓണമാണല്ലോ, അപ്പൊ അത് എടുത്ത സാധനങ്പോ കൊറേ ഈ ഇതൊക്കെ മുണ്ടും അതുകൂട്ട് സാധനങ്ങളൊക്കെ നശിഞ്ഞ് പോയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ. ഈ ഇന്നലെ ഉണ്ടായ
3: മഴയുടെ നമ്മള് പറയുന്ന പോലെ ഇതും മാറും, ഇതും നമ്മൾ മറികടക്കും, ഇതും നമ്മൾ അതിജീവിക്കും, മുൻപോട്ട് പോകും.
5: അതെ അതെ അതെ അതെ. ഇത് കൂട്ട് വെള്ളപ്പൊക്കം ഞാനൊന്നും ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ.
3: ഇതും
5: ഞാന് 2014 ഉണ്ടായത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ അവിടെ. 2014 ഉണ്ടായിട്ടുണ്ട്
3: മുൻപ്. ഓക്കെ,
5: ആ മുമ്പ്. അത് 2014 ഉണ്ടായിട്ടപ്പോ ഇത്ര വിഷയം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ 2026 ആഗസ്റ്റ് മാസത്തിൽ ഇന്നുണ്ടായ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട്.
3: ഓക്കെ, അപ്പൊ ഇനിവേ ഇത് നമ്മൾ മറികടക്കും തന്നെ നമുക്കുള്ളൂ. പിന്നെ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക, അതുപോലെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കാനുള്ളതാണ്. ഓക്കെ ഷെഫ്, തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്വയം സുരക്ഷ എന്തായാലും നോക്കണം.
5: സ്വയം സുരക്ഷ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണല്ലോ.
3: അതെ,
5: നമ്മുടെ നമ്മള് നമ്മുടെ മാത്രം കാര്യമല്ലല്ലോ, എല്ലാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കാര്യം ചിന്തിക്കണമല്ലോ.
3: അതെ, എല്ലാ കാര്യവും ചിന്തിക്കണം, അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ.
5: എന്തായാലും പിന്നെ ഞങ്ങളുടെ നാട്ടില് പിന്നെ പേടിക്കേണ്ട, ഞങ്ങളുടെ നന്മക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഘടന ഉള്ളത് കൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് എല്ലായിടത്തും പോയി വയനാട് ചൂരമ്മല പോലും പോയി രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്.
3: അതെ, ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പിന്റെ ആവശ്യമില്ല. ഇനിയും ഇനിയും നിങ്ങൾക്ക് ആ നാടിന് ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഇനിയും മുൻപോട്ട് കൊണ്ടുപോവാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ഷെഫിന്, എന്തായാലും ഓക്കെ ആയിരിക്കും, എല്ലാം സെറ്റ് ആയിട്ട് വരും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് ഷെഫിനാണ്. ഞാനിങ്ങനെ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നുള്ളൂ അല്ലെ, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിവിടെ സേഫാണ്, കുറച്ചും കൂടി നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വൺ ഡേ കൊണ്ടാണ്, നമ്മൾ ആരും പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരും വിചാരിക്കുന്നില്ല പെട്ടെന്ന് ഈ ഒരു മഴ കൊണ്ട് ഇത്രയും സംഭവിക്കുമെന്നൊരു കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ആ ന്യൂസ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം, പ്രളയകാലത്ത് പോലും ഇത്രയും അധികം വെള്ളം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും അധികം പ്രശ്നമായിട്ടില്ല, പക്ഷെ ഇന്നലെ ഒരു രാത്രി പെയ്ത മഴ കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ആ ഒരു ഏരിയയിൽ സംഭവിക്കുന്നു. കോട്ടയം ഇടുക്കി ആ ഒരു സൈഡിലേക്ക് ഭയങ്കര ഇഷ്യൂസ് വരുന്നു എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്നലെ നൈറ്റ് ഉറങ്ങുന്നു, അതുവരെ ഒരു പ്രശ്നമില്ല, പെട്ടെന്നൊരു ചേഞ്ചാണ് അല്ലേ ലൈഫിൽ. ഇങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് വരുന്ന സമയത്ത് അതിന് ഉൾക്കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. അതിൽ തന്നെ ഇപ്പോൾ ഷെഫിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നാട്ടിലൊരു കൂട്ടായ്മയുണ്ട്, അവർ എല്ലാ കാര്യങ്ങൾക്കും സന്നദ്ധരായിട്ട് നിൽക്കുന്നു. അത് ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികൾക്ക് മാത്രമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ ലൈഫ് പോലും പണയം വെച്ചുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഒരു എഫേർട്ട് ഇടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഹാറ്റ്സ് ഓഫ്. അങ്ങനെയും പറയാൻ പറ്റുള്ളത് മലയാളികൾക്ക് മാത്രമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതായത് കൂടെ നിൽക്കുന്നവരെയും കൂടി ഒന്ന് സഹായിച്ച് അവന്ന് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകാന്ന് പറയുന്ന കാര്യം ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ, അതൊട്ടും ഈസി ആയൊരു കാര്യമല്ല. എനിവേ വൺസ് അഗൈൻ, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഓക്കെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഷോ മസ്റ്റ് ഗോ ഓൺ. അതെ, ലൈഫും അങ്ങനെ തന്നെയാണ്, കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, എന്തൊക്കെ വന്നാലും നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എനിവേ കേട്ടുകൊണ്ടിരിക്കുന്ന അഹ്ലിയ വിഷസ് ആണ് കൂടെ, ഇറ്റ്സ് മീ ആർ ജെ അഹ്ലിയ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ച കാര്യം ഒന്നാം തീയതിയെ കുറിച്ചായിരുന്നു അല്ലെ. അപ്പോൾ ഒന്നാം തീയതി നിങ്ങൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണാറ് എന്നുള്ളൊരു കാര്യമൊക്കെ വേഗം വേഗം വേഗം എന്നെ വിളിച്ച് പറഞ്ഞോളൂ. അപ്പോൾ വിളിക്കാനുള്ള നമ്പർ ഞാൻ വൺസ് അഗെയിൻ പറയാം, 8 2 8 1 5 0 9 0 00.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടേണ്ടി ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. യെസ്, അപ്പൊ നമുക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
2: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: ഞാൻ ശ്രീജ ചേമ്പൻ എൽക്കവാ.
2: ശരിക്കും ഇവിടുന്ന് വിളിക്കുന്നേ? കാര്യമായിട്ട് പറഞ്ഞേ.
3: ഞാൻ രണ്ട് സ്ഥലം, കവ എന്ന് പറഞ്ഞ വേഗറിയും
2: അത്ര അറിയില്ല അല്ലേ. ഓക്കെ, പക്ഷേ പിന്നെന്താ, ഞാൻ വന്നിട്ടുണ്ട്.
3: വന്നിട്ടുണ്ടോ?
2: മലമ്പുഴ കവ തന്നെയല്ലേ?
3: അതെ,
2: ആ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഷീജ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷടി മോളെ, നല്ല മഴയുണ്ട്. ഇന്നലെ തൊട്ട് രണ്ട് ദിവസമായുള്ള മഴ തുടങ്ങിയിട്ട് ഡാമിലൊന്നായിട്ടില്ല വെള്ളമൊന്നും.
2: ഒന്നായിട്ടില്ല, ആവണ്ട, എന്തിനാ അത്? മഴ അവിടെ പെയ്തോട്ടെ.
3: അതെ, മഴ പെയ്തോട്ടെ, മഴ വേണല്ലോ.
2: ആ മഴ വേണം, ബാക്കിയുള്ള പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാ മാത്രം മതി.
3: അതെ അതെ അതെ അതെ,
2: അതാണ്. ഓക്കെ, അപ്പൊ ഷീജ ചേച്ചി, ഞാൻ ഇന്ന് 1-ാം തീയതിയെ കുറിച്ചാണ് ചോദിച്ചേ. ചേച്ചിക്ക് അങ്ങനെ വല്ല വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ? 1-ാം തീയതി
3: അടിയൊക്കെ മലയാള മാസം 1-ാം തീയതി, പിന്നെ നമുക്കൊന്ന് വിശ്വസിക്കാം. ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്, അപ്പൊ ആ ചേച്ചിയുടെ അവിടേക്ക് 1-ാം തീയതി ഒന്നില്ലെങ്കിൽ കണി കാണുന്ന നേരം വെളുക്കുമ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ട്. എനിക്ക് അങ്ങനെയൊന്നും മോളെ,
2: അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല. മലയാള മാസത്തിലെ 1-ാം തീയതിയോട് മാത്രം ആൾക്കാർക്ക് ഇത്രയും താല്പര്യം, ഇംഗ്ലീഷ്
3: അറിയില്ല. ആ മലയാള മാസം 1-ാം തീയതി നേരം വെളുക്കുമ്പോ ചെല്ലുമ്പോ അങ്ങനെയാണോ കയറിയത്, ഇന്നത്തെ മാസം മൊത്തം പോക്കണം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇപ്പോഴും.
2: ഓക്കേ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ ഷീജ ചേച്ചി പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: എന്റെ പേര് കുട്ടി ദക്ഷയുടെ പിറന്നാളാണ് എന്ന്. ദക്ഷയ്ക്ക് വേണ്ടി 1,000 ജന്മദിനാശംസകൾ നേരുന്നു അച്ചാച്ചൻ ദാസ്, അമ്മാമ ഷീജ, മാമൻ അമ്പാടി ദർശൻ.
2: ഓക്കെ, അപ്പോ ദക്ഷക്കുട്ടിക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് നീ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ ഷീജ ചേച്ചി, അമ്മ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് കവയിൽ നിന്നും ഷീജ ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നും ഇല്ല, മഴയൊക്കെ പെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതാണ് നമുക്കും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ മഴയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ ഞാൻ പറയാം എന്ന് പറഞ്ഞൊരു കാര്യം. ഒന്നാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ന് 8-ാം മാസം 1-ാം തീയതി 2026 എന്ന് പറയുന്ന ഈ ഒരു ദിവസം നമ്മുടെ ജില്ലയിൽ, അതായത് പാലക്കാട് ജില്ലയിൽ, ഓറഞ്ച് അലേർട്ട് ആണ് കേട്ടോ. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ യെല്ലോ അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് മാറാം, മാറാതിരിക്കാം. എനിവേ, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് മഴയുണ്ടാവും, കണ്ടിന്യൂസ്ലി മഴയുള്ള ചാൻസ് ഉണ്ട്, മഴയുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നവർ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓവർ സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു 5 മിനിറ്റ് വൈകി എത്തി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പങ്ച്വൽ ആയിട്ട് എത്തണം. ഓക്കെ, അപ്പം എന്താ ചെയ്യുക, നോർമലി ഇറങ്ങുന്ന സമയത്തിനേക്കാളും ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 10 മിനിറ്റ്സോ മുൻപ് ഇറങ്ങാനായിട്ട് നോക്കുക. അങ്ങനെ ഓടിപ്പിടിച്ച് അല്ലെങ്കിൽ വളരെ സ്പീഡിലൊന്നും എവിടേക്കും എത്താനായിട്ടൊന്നും ശ്രമിക്കരുത്. റോഡൊക്കെ വളരെ സ്ലിപ്പറി ആയിരിക്കും, അതുകൊണ്ടുള്ള ആക്സിഡന്റിനുള്ള ചാൻസസ് കൂടുതലാണ്. മഴ പെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണണം എന്നില്ല, റോഡും വണ്ടികളൊന്നും കൃത്യമായി കാണണം എന്നില്ല. അതുമാത്രമല്ല, ശക്തമായ കാറ്റിനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, ഓപ്പോസിറ്റ് സഞ്ചരിച്ച് വരുന്ന ആൾക്കാരുടെ ജീവനും വിലയുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ തെറ്റുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് പാടില്ലല്ലോ. അപ്പൊ രണ്ട് കാര്യവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുറച്ച് നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു നിർദ്ദേശം നോക്കുകയാണെങ്കിൽ, അതുപോലെ നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളൊക്കെ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ മാറി താമസിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു നിർദ്ദേശം നോക്കുകയാണെങ്കിൽ, ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവരാണെങ്കിൽ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, മാറി താമസിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റിലാണെങ്കിൽ മരങ്ങൾ കടപുഴകി വീഴും. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു കണ്ട ന്യൂസാണ്, പോസ്റ്റ് ഉണ്ടല്ലോ, ഇലക്ട്രിക് പോസ്റ്റ്, ആ ഒരു പോസ്റ്റൊക്കെ ഇങ്ങനെ തകർന്ന് വീണുക്കാണ്. അത്രയും അതിശക്തമായ കാറ്റിനുള്ള ചാൻസസ് ഉണ്ട്, കാറ്റ് വരുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോസ്റ്റുകൾ തകർന്ന് വീണും ഉണ്ടാകാനുള്ളൊരു അപകടങ്ങൾ കൂടുതലാണ്, സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതിന് വിൻഡ് വാർണിംഗ് WIND WARNING വിൻഡ് വാർണിംഗ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങൾ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലേക്ക് മറ്റ് അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴാണ് വെള്ളത്തിന്റെ ഗതി മാറുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, മനസ്സിലായോ. സോ എന്റർടൈൻമെന്റ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, പ്രകൃതിയായി നമ്മൾ അടുത്ത് നിൽക്കണം. പക്ഷേ പ്രകൃതിയിൽ ആ ഒരു അവരുടെ ഒരു വേഷം മാറുന്ന സമയത്ത്, അവരുടെ ഭാവം മാറുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മളും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. അവധി കിട്ടും, കളക്ടർ അവധി പ്രഖ്യാപിക്കും, കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നിങ്ങൾ പോയിട്ട് ഫ്രണ്ട്സായി പോകുന്നു, കുളിക്കാൻ പോകുന്നു, നീന്താൻ പോകുന്നു എന്നുള്ള കാരണത്തിലൊന്നും വെള്ളത്തിലേക്ക് മാക്സിമം ഇറങ്ങാതിരിക്കുക കേട്ടോ. സോ സേഫ് ആവാ. ഇനി കുട്ടികളോട് മാത്രമല്ല, മുതിർന്നവരോടും കൂടിയാണ്. ഞാൻ നന്നായി നീന്തുന്ന ആളാണ്, എനിക്കൊരു വിഷയമില്ല എന്ന് പറയാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നു എന്ന് വരില്ല. സോ ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തൊരു നിർദ്ദേശം നോക്കുകയാണെങ്കിൽ, മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യത എന്ത് വേണം നമ്മൾ മുന്നിൽ കാണണം അല്ലേ. അതുപോലെ തന്നെ ജലാശയങ്ങൾ കവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കരുത്. റീൽസ് ചിത്രീകരിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ റിസ്ക് എടുത്ത് പോകരുത് കേട്ടോ. സേഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഒരിക്കലും റിസ്ക് എടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാം. അതുപോലെ തന്നെ സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നമുക്ക് എന്താണ് ഉത്തരവാദിത്വമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നോക്കണം. അത് മാത്രമല്ല, പ്രത്യേകിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24x7 അവേഴ്സ് പ്രവർത്തിക്കുന്ന താലൂക്ക് അതുപോലെ തന്നെ ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപ്പോൾ അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായിട്ട് 1077 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1070 എന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1077 എന്ന ടോൾ ഫ്രീ നമ്പറായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 1070 1070 എന്ന ടോൾ ഫ്രീ നമ്പർ ആയിട്ടും കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഓർക്കണം. ഓർക്കാൻ മാത്രമല്ല, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കൂടിയുള്ളതാണ്. ഓക്കെ, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ മെസ്സേജുകളിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. കോൾസ് ഒന്നും ഇല്ലാതെ സ്ഥിതിക്ക് മെസ്സേജിലേക്ക് പോവാം അല്ലെ. കോൾ വരുന്ന സമയത്ത് കോളിലേക്ക് പോവാം. ഒരു കാര്യം കൂടി ഞാൻ അഗൈൻ ഓർമ്മിപ്പിക്കുകയാണ്, 9 മണിവരെ മാത്രമാണ് എനിക്ക് കോൾസ് എടുക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു മെസ്സേജ്, യെസ് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. ഒന്നുമില്ലാത്ത സമയത്തും ആരും കൂടെ ഇല്ലാത്ത സമയത്തും നമ്മളെ കേട്ടിരുന്നത് ആരാണോ അവരാണ് നമ്മുടെ സുഹൃത്ത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം ഉള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാമന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് ജാന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ ബ്യൂട്ടിഫുൾ ആയ ട്രാക്ക് വരുന്നുണ്ട്, കേൾക്കാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടേണ്ടി ഇറ്റ്സ് മീ ആർഷേ അഹല്യ. യെസ്, അങ്ങനെ ദേ ഞാൻ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാൻ കേട്ടോ. അപ്പം മെസ്സേജ് അയക്കാനായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വേഗം വേഗം വേഗം വേഗം സെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് വായിക്കാം. ഓക്കെ, മെസ്സേജ് നോക്കുകയാണെങ്കിൽ അഹല്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. അപ്പൊ പ്രേമമ്മയ്ക്ക് വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം വിഷയുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. അഹല്യ, അഹല്യ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. ഒപ്പം എന്റെ ചങ്ങാതി ഷിബൂസ് തിരുവല്ലയ്ക്കും കൂട്ടുകാർക്കും ഒക്കെ. നിഷാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിഷാന്ത് എന്റെ മെസ്സേജാണ്. അപ്പോൾ നിഷാന്ത് എഴുതുന്ന മനോഹരമായൊരു ദിവസം ഞാൻ വിഷയുന്നു കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് പിക്ചർ മെസ്സേജാണ്, വായിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, എനിവേ ഞാൻ ആ മെസ്സേജ് കണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങളിങ്ങനെ അവസാനത്തിലേക്ക് ആ മെസ്സേജ് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. വേഗം വേഗം വേഗം വേഗം മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ സ്റ്റോറി പറയാനുള്ളൊരു സമയമായിരിക്കുന്നു. അപ്പം മെസ്സേജും കോളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അതിന് മുൻപ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ എന്താണ് ഇന്ന് പറയാനുള്ളൊരു സ്റ്റോറി എന്നറിയോ? വളരെ കുട്ടി സ്റ്റോറിയാണ് കേട്ടോ, വലിയൊരു കഥയൊന്നുമല്ല, കുഞ്ഞി കഥയാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ നോക്കുകയാണെങ്കിൽ ഒരു പരുന്തുണ്ടായിരുന്നു. അതായത് വളരെ ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പരുന്ത്. ആ പരുന്ത് ഇങ്ങനെ ആകാശത്തിലൂടെ വട്ടുമിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. ആ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടം കാക്കകളുണ്ടല്ലോ, ഒരു കൂട്ടം കാക്കകൾ ഈ പരുന്ത് ഇങ്ങനെ പറക്കുന്നത് കാണുകയാണ്. ഇങ്ങനെ പറന്നു പറന്നു പോകുന്നത് ഈ ഒരു കൂട്ടം കാക്കകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവർക്ക് തോന്നി, ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് ഓടിപ്പോട്ടൊന്ന് ഉപദ്രവിച്ചേക്കാം. ആരെ? ഈ പരുന്തിനെ. അതായത് ഈ പരുന്ത് ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ഈ ഒരു കാക്കക്കൂട്ടം ആ പരുന്തിനെ പിന്നാലെ അങ്ങ് പറക്കാൻ തുടങ്ങി, ഒരുപാട് ഒച്ച വെക്കാൻ തുടങ്ങി, ആ പരുന്തിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ കാക്കക്കൂട്ടം എന്താ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പരുന്താണെങ്കിൽ തിരിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് റെഡിയല്ലായിരുന്നു. അതായത് ഒന്നും ചെയ്യാൻ നോക്കിയില്ല, തിരിച്ചാരും ഉപദ്രവിക്കാൻ നോക്കിയില്ല, ഒരു കാര്യവും ചെയ്യാൻ നോക്കിയില്ല. പകരം നമ്മുടെ പരുന്ത് എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും അങ്ങ് പറക്കാനായിട്ട് ആരംഭിച്ചു. അതായത് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് പറന്ന് പോകാൻ തുടങ്ങി. ഈ കാക്കക്കൂട്ടം മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തിന്, പരുന്തിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവര് തളർന്നു പോവാണ്.

0: പോയി അതിന്റെ ഉയരങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. അവസാനം ഈ കാക്കക്കൂട്ട് എന്താ തളർന്ന് അവശനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം? എന്താ മനസ്സിലാക്കണ്ടേ? അതായതുണ്ടല്ലോ, സംടൈംസ് വേണമെങ്കിൽ ഈ നമ്മുടെ എന്ത് ചെയ്യാം, ഈ പരുന്തിനെ തിരിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാം അല്ലേ. നിമിഷ നേരം കൊണ്ട് ആ കാക്കകൾ ഉപദ്രവിക്കാൻ പറ്റും, റിയാക്ട് ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റുമായിരുന്നു. പക്ഷേ ആ പരുന്ത് ഒരിക്കലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനായിട്ട് റെഡി ആയിരുന്നില്ല. നവർ ലുക്ക് ബാക്ക് ഓൾസോ ഇറ്റ് ഡിഡ് നോട്ട് ഫൈറ്റ് അല്ലെ, അത് ഒട്ടും അതിന് റെഡി ആയിരുന്നില്ല. ബിക്കോസ് ഓഫ് എന്താണ്, ഇറ്റ് ഡിഡ് നോട്ട് വേസ്റ്റ് എനർജി പ്രൂവിങ് ഇറ്റ് സ്ട്രെങ്ത്. അത് തന്നെയാണ് ആ ഒരു അതിന്റെ ഒരു എനർജി ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. പകരം എന്ത് ചെയ്തു, ഇൻസ്റ്റിൻറ്റ് ഇറ്റ്സ് ക്വൈറ്റ്ലി ഫ്ലൂ ഹയർ, അത് വീണ്ടും അങ്ങനെ മുകളിലേക്ക് പോകാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം സിമ്പിളാണ്, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. Not every attack deserves a response. Some people can only reach you when you stay at their level. Sometimes the strongest move, it's not fight back. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ചില സമയങ്ങളിൽ ആരും നമ്മുടെ റെസ്പോൺസിനെ, നമ്മുടെ പ്രതികരണങ്ങളെ അർഹിക്കാറില്ല. പലരും ആ ഒരു പ്രതികരണങ്ങളെ അർഹിക്കാറില്ല എന്നാണ് പറയാറ്. സംടൈംസ് എന്താണ്, മിണ്ടാതിരുന്നാൽ മതി, ഒന്നും ചെയ്യാതിരുന്നാൽ മതി, നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇനി ഈ കഥയ്ക്ക് ഞാൻ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ട്, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ആയില്ല.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ശാന്തി സുമേഷ് എലപ്പുള്ളി.
0: ശാന്തി ചേച്ചിയാണ്. ശാന്തി ചേച്ചി, എന്തൊക്കെ വിശേഷം, സുഖമായിരിക്കുന്നു? അതെ അതെ അതെ, എല്ലാരും സുഖമായിരിക്കുന്നു. കൊറേ നാളായി ഞാൻ ചേച്ചിനോട് സംസാരിച്ചിട്ട് ഫോണില്. അയ്യോ,
1: എനിക്ക് കഴിഞ്ഞ വീക്ക് മൊത്തം പനിയായിരുന്നടാ.
0: അതെ അല്ലേ, ഓക്കെ. ഇപ്പൊ പനിയൊക്കെ മാറിയോ?
1: മാറി.
0: ഓക്കെ ചേച്ചി, പനിയൊക്കെ മാറട്ടെ. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, ഈ ഒന്നാം തീയതി വരുന്ന സമയത്ത് വല്ല വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? ഒന്നാം തീയതി ആവട്ടെ, ഇന്നിട്ട് റെഡിയാക്കാന്ന് പറഞ്ഞു.
1: അങ്ങനെയൊന്നുമില്ല. എല്ലാ ഡേയും നമ്മൾ അതിന്റേതായ രീതിയിൽ എടുക്കുക തന്നെ. ഒന്നാം തീയതിക്ക് ഒരു പ്രത്യേകത ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ നമുക്ക് വിഷമമാവില്ല,
0: വിഷമമാവും.
1: പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ തിങ്ക് ചെയ്യണം? എനിക്ക് ആദ്യമൊക്കെ ഉണ്ട്, ആദ്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഒന്നാം തീയതി അടി കിട്ടിയാൽ ഈ മാസം മൊത്തം അടിയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. പിന്നെ പേടി ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇന്ന് നമ്മളൊത്തിരി പാരന്റ്സ് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഈ മാസം മൊത്തം ഒന്നിനെ ആയിരിക്കുമോ,
0: അങ്ങനെയൊക്കെ
1: ഒരുതരം തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു.
0: എന്താടാ, അതല്ലാതെ പഠിക്കാത്തത് കൊണ്ടല്ല അല്ലേ, ഒന്നാം തീയതിയാണ് പ്രശ്നക്കാരൻ.
1: അതെ, അങ്ങനെ അങ്ങനത്തെ കൊറേ നമ്മള് നമ്മളെ മനസ്സിലേക്ക് അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാറേ ഇല്ല, എല്ലാം അതിന്റേതായ രീതിയിൽ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കും.
0: പ്രശ്നം അതെ അതെ പോട്ടെ അല്ലേ.
1: അല്ല പിന്നെ അഹല്യ സ്റ്റോറി സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം,
0: താങ്ക് യു.
1: ക്രിസ്റ്റീനയോട് പറയണം, ഡോക്ടർ അഹല്യം നല്ല രസമുണ്ട്,
0: ക്രിസ്റ്റീന
1: ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ളത്
0: പറയാം. തീർച്ചയായിട്ടും പറയാം.
1: പിന്നെ പ്രോഗ്രാംസ് എല്ലാം സൂപ്പർ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ശാന്തി ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ഞാനും തിരിച്ച് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചി ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആ സ്റ്റോറിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. ഇനി വേ നമുക്കൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് ആയില്ല. ഞാൻ പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും സ്വർണ്ണ തിളക്കവുമായി പള്ളച്ചെനിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻ ചേട്ടൻ.
0: ഓക്കെ ബാലൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു. ഒരേ മഴ,
0: ഒരേ മഴ. അതാണ് എന്താ ചെയ്യാല്ലേ, മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞ് മഴയായി മൊത്തത്തിൽ ഇപ്പോ.
2: അതെ അതെ അതെ, പക്ഷേ കുളങ്ങള് പിന്നെ ഡാമുകളൊന്നും പിന്നെ നിറഞ്ഞിട്ടില്ല.
0: നിറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചില ഡാമിന്റെ ഷട്ടറൊക്കെ തുറക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
2: സ്ട്രോങ് ആയിട്ടുള്ള മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം.
0: ആ അതെ, അത് പാലക്കാടൊക്കെയാണ്, മറ്റുള്ള ജില്ലകളിൽ വളരെ അതിശക്തമായ മഴയാണ്.
2: അതെ അതെ
0: അതെ, അതാണ്. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ട പറയൂ.
2: ഒന്നാം തീയതി നമ്മള് ബഡ്ജറ്റ് ബില്ലിടും.
0: ബഡ്ജറ്റ് ബില്ലിടും.
2: അതായത് നമ്മുടെ പിന്നെ മാസം മാസം വാങ്ങുന്നത് മാവേലി സ്റ്റോറ് അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോ പിന്നെ ഒന്നാം തീയതി കഴിഞ്ഞ ശമ്പളം കിട്ടും, അപ്പൊ ലിസ്റ്റിട്ട് വെക്കും.
0: ഓക്കെ, ഇനി ഈ ഒരു മാസത്തിൽ എങ്ങനെ പോണം
2: അല്ലേ എന്നുള്ള ഒരു. അതെ അതെ. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നാം തീയതി പോവുക. ഒരു ക്ഷേത്രത്തിൽ ഒരു മാസം, പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി ഒരു ക്ഷേത്രം, അങ്ങനെ
0: പോവുക. അതെ
2: അതെ.

0: കൊള്ളാം കൊള്ളാം. അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്? ആ പാടൂ, വേഗം പാടണം
1: കേട്ടോ. കലക കലശലങ്ങൾ വിരൽക്ക് പാടുക ഞാൻ തീർക്കും, ഈ സിരകൾ സിരകളിൽ പൊതിയുമ്പോ അപ്പോൾ ചിന്താരലോലമായിലയും സർപ്പമായിലയും മനസ്സി മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രി
0: ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടാ നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മള് വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. അങ്ങനത്തെ ഈ സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 4 മിനിറ്റും കൂടി ഉണ്ട് ഇന്നത്തെ കോൾസ് എനിക്ക് എടുക്കാൻ വേണ്ടി. ഒരു കോളിലേക്കും കൂടി ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ആയില.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: അതെ, അപ്പോ ജഗൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം?
2: അപ്പൊ എന്തൊരു മഴ, എന്തൊരു മഴ. ഞാൻ ഇന്ന് ആനകെട്ടിൽ നിന്ന് ഇങ്ങനെ മലപ്പുറത്തേക്ക് പോകുന്നതാണ്, വേറൊരു വർക്കിന്റെ ഭാഗമായിട്ടേ.
0: ഓക്കെ ഓക്കെ.
2: പാലക്കാട് ഒരിച്ചിരി ഭാഗങ്ങളിലൊക്കെ റോഡ് മൊത്തം ബ്ലോക്ക് ആയി കിടക്കാണ്, വെള്ളം.
0: വെള്ളത്തിന്റെ പ്രശ്നം അല്ലേ?
2: അതെ അതെ അതെ,
0: അതാണ്. അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കാം കേട്ടോ.
2: അതെ അതെ അതെ, ഞാനിപ്പോ ഈ മംഗലം വഴി ഈ മുരുക്കുംപുറ്റ വന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, പാലക്കാട് ഡിസ്ട്രിക്ട് പെട്ട സ്ഥലം തന്നെയാണ്.
0: ഏകദേശം
2: നമ്മുടെ ഒറ്റപ്പാല റോഡിലാണ്. ഇവിടെ ഒരു ഏരിയ മൊത്തം ഒരു കാറ് കുടുങ്ങി നിൽക്കുന്നു നട റോഡില്.
0: പാടങ്ങളൊക്കെ
2: മൊത്തം നിറഞ്ഞ റോഡ് മൊത്തം ബ്ലോക്കായി, അവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ. ചെറുപ്പുളശ്ശേരി റോഡ് വലിയ പ്രശ്നം,
0: ശ്രദ്ധിക്കുക കേട്ടോ.
2: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ചേട്ടാ ഒന്നാമത്തേക്ക് വല്ല പ്രത്യേകത ഉണ്ടാവാറുണ്ടോ ലൈഫിൽ?
2: ഞാൻ ടോപ്പിക്ക് കേട്ടില്ല, എന്തായാലും സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല,
0: കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടാ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
2: ഓ തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. അങ്ങനെ 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ കോൾസ് ഒക്കെ ദേ എനിക്കിങ്ങനെ പതിയെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തുടക്കത്തിലേ നിങ്ങൾ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യും, അവസാനത്തിലേക്ക് മാറ്റി വെക്കരുത്, സമയം അവസാനിക്കും, പിന്നീട് വരുന്ന കോവൽസം കാറ്റൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം. ഇനിവേ ഞാൻ ആ കഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴാണ് ഓടി എവിടെ പോയത്, കോളിലേക്ക് പോയത്. അപ്പൊ അതിനൊരു കൺക്ലൂഷൻ എക്കെയിൽ ഒന്ന് പറയാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എന്താ പറഞ്ഞു നിർത്തി നമ്മള്? നോട്ട് എവറി അറ്റാക്ക് ഡിസേർവ് എ റെസ്പോൺസ്. സം പീപ്പിൾ ക്യാൻ ഓൺലി റീച്ച് യു വെൻ യു സ്റ്റേ അറ്റ് ദെയർ ലെവൽ. സംടൈംസ് ദ സ്ട്രോങ്സ്റ്റ് മൂവ് ഈസ് നോട്ട് ടു ഫൈറ്റ് ബാക്ക്, ഇറ്റ്സ് ടു റൈസ് അബവ്. ഓക്കെ, അതായത് സംടൈംസ് എന്താ നമ്മൾ ഇങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു നിർബന്ധവും ഇല്ല. ചില കാര്യങ്ങളൊന്നും നമ്മുടെ റെസ്പോൺസ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രതികരണങ്ങൾ എല്ലാവരും അർഹിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നൊരു വാശി, അത് ശരിക്കും നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആണ്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാതും റെസ്പോൺസ് ഒന്നും ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളാവില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പരുന്ത് തിരിച്ച് ആ കാക്കക്കൂട്ടത്തിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി, അതിൻ്റെ സമയം, അതിൻ്റെ കാര്യങ്ങൾ അവിടെ വേസ്റ്റാണ്. പകരം അത് മൈൻഡ് ചെയ്യാതെ പോയി അല്ലേ, അതതിൻ്റെ വഴിക്ക് ഉയർന്നു ഉയർന്നു ഉയർന്നു പോയി എന്നുള്ളതാണ്. അത്ര തന്നെ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ആ കാക്കക്കൂട്ടത്തിന് പിന്നീട് അത് ഉയർന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് ആ പരുന്തിൻ്റെ കൂടെ എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ചില മനുഷ്യർക്ക് ഇങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഉയർന്നു ഉയർന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ആ ഹൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല, അവിടെ വന്ന് നമ്മളെ എന്താ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സം പീപ്പിൾ ക്യാൻ ഓൺലി റീച്ച് യു എപ്പോ നമ്മൾ അവരുടെ നിലയിലേക്ക് നിൽക്കുന്ന സമയത്താണ്. അവരിപ്പോൾ താഴെയാണെങ്കിൽ ആ താഴേക്ക് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്താണ് അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. പകരം നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മളതിനെ മാറ്റിവെച്ച് നമ്മൾ ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് അവിടേക്ക് കയറി വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സംടൈംസ് എന്താ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് ഫൈറ്റ് ബാക്ക് ചെയ്യാത്തത്, തിരിച്ച് പ്രതികരിക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയ സംടൈംസ് ഉള്ള ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് മൂവ്. എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നതാണ് ഹെവി, അല്ലെങ്കിൽ അതാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്നത് എന്നൊരു വിചാരമുണ്ടെങ്കിൽ ദാറ്റ്സ് റോങ്. അതൊരിക്കലും ഒരു ശരിയായ ഒരു കാര്യമല്ല. സംടൈംസ് എന്ത് ചെയ്യണം നമ്മൾ? ഒന്നും ചെയ്യാതിരിക്കുക. നമ്മളൊരു ആഡ് കാണാറില്ലേ, ഒന്നും ചെയ്യാതിരിക്കുക, ടു നത്തിങ്, യെസ്, ഒന്നും ചെയ്യാതിരിക്കുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഉയർന്ന് ഉയർന്ന് ഉയർന്ന് പോവാനായിട്ട് നോക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ. അപ്പൊ കഥയൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനിയൊരു പാട്ടാവാ അല്ലെ, കഥയും പാട്ടൊക്കെ ഒരുമിച്ചിരിക്കട്ടെ. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിവിഷസ് ആണ് കൂടെ. അപ്പൊ അടുത്ത പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഞാൻ ഇന്നത്തെ ആ മെസ്സേജുകളിലേക്ക് കൂടി പോവാം കേട്ടോ. അപ്പൊ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം ഞാൻ തരുന്നു ഒരു പാട്ടിലൂടെ.

0: അദ്ദേഹത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 9 കഴിഞ്ഞ് 6 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് തീയതി എന്ന് പറയും, 1st എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഡ്യൂട്ടി ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. പുതിയ മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങൾ ഹോളിഡേ ഉണ്ടെന്ന് നോക്കും. ആ ദിവസം എനിക്ക് ഓഫാണോ, ഡ്യൂട്ടി ഉണ്ടോ എന്ന് നോക്കും. എല്ലാ മാസവും അവസാന വർക്കിംഗ് ഡേയും സാലറി കിട്ടും. 1st ക്രെഡിറ്റ് കാർഡുകളുടെ ബിൽ പേയ്മെന്റ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി പെറേക്രിൻ ഫാൽക്കൺ ആണ്. ഇരയെ പിടിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ ഇവയ്ക്ക് മണിക്കൂറിൽ 389 km 242 മൈൽ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും. ഓക്കെ, ഫാൽക്കൺ മലയാളത്തിൽ പൊതുവെ കായൽ പുള്ള് അല്ലെങ്കിൽ ഷഹീൻ പുള്ള് എന്നാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ കഥ പറഞ്ഞതുകൊണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓൾസോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ, പേരെവിടെ പേരില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മുൻപത്തെ മെസ്സേജിൽ നിന്ന് തപ്പിയെടുത്തിട്ടുണ്ട്. അജീഷ് ഏട്ടൻ മെസ്സേജാണ്. അജീഷ് ഏട്ടൻ, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലി കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇവിടെ മലയാള മാസം 1st അമ്പലത്തിൽ പോകാറുണ്ട്. എല്ലാം ഓരോ വിശ്വാസം. ഓക്കെ, ഇവിടെ ആയിലി കുട്ടിയുടെ അമ്മ പറയുന്ന പോലെ ഇവിടെ ഞാനും മോളോട് പറയാറുണ്ട്, 1st കുളിച്ച് അമ്പലത്തിൽ പോവാൻ. ആഹാ, ഞാനും അതൊക്കെ കേൾക്കാറേ ഉള്ളൂ, അനുസരിക്കാറില്ല കേട്ടോ, എന്താ പറയില്ല. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷീജ ചേച്ചിയുടെ കൊച്ചുമോൾ ദക്ഷമോൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒപ്പം ആയിലി കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ, എല്ലാ ദിവസത്തെയും മോട്ടിവേഷൻ കഥ സൂപ്പർ ആണ് കേട്ടോ, ഇന്നത്തെയും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാണോ. താങ്ക് യു സോ മച്ച്. ഏറെ സ്നേഹത്തോടെ ഇന്ദ്ര ചേച്ചി, പെരുവമ്പ്. അപ്പോൾ ഇന്ദ്ര ചേച്ചിക്കും ഏറെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. 1st ബന്ധപ്പെട്ട വിശ്വാസങ്ങളൊന്നുമില്ല, എന്നാലും ഇംഗ്ലീഷ് മാസം 1st വേണ്ടി എപ്പോഴും കാത്തിരിക്കും. പെൻഷൻ അക്കൗണ്ടിൽ പെൻഷൻ തുക കയറിയിട്ടുണ്ടെന്ന് നോക്കാനുള്ള കാത്തിരിപ്പാണത്. എല്ലാവർക്കും സുന്ദരവും അപകടരഹിതവുമായ ദിവസങ്ങളാകട്ടെ തീർച്ചയായിട്ടും. ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് കടക്കുകയാണെങ്കിൽ, ഐ അഹല്യ എഫ്എം ആയില്ല, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ചന്ദ്രൻ എരുമയൂർ. അപ്പോൾ ചന്ദ്രൻ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് ഇതേ പോകുന്നു. ശുഭദിനം ആയില്ല, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടുക്കാച്ചു ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, ഇനി വേറെ മെസ്സേജ് ഉണ്ടോ? ഇല്ല, വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അങ്ങനതേ പതിയെ പതിയെ പതിയെ ഞാൻ ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് അഗൈൻ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. വേറൊന്നുമല്ല, മഴക്കാലമാണ്. പറഞ്ഞ് മഴ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ നിർദ്ദേശങ്ങൾ, ജാഗ്രതയായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഒരു മെസ്സേജ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ആയില്ല, ഇവിടെ നല്ല മഴയാണ്, കരണ്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാണോ, കുഴപ്പമില്ല, ടേക്ക് കെയർ ചെയ്യാം കേട്ടോ, നമ്മളെല്ലാ കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കഥ ഓക്കെ, കഥ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒന്നാം തീയതി അറിയാതെ നോക്കാറുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാം തീയതി നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട് അല്ലേ? അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് വരാറ്. എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിവേ, ഇതേ ഇന്നത്തെ സംസാരവും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനിതേ കൃത്യം 9:30 ആവുന്ന സമയത്ത് ഞാൻ ഇന്ന് സിനിമാ വിശേഷവുമായിട്ടല്ല എത്താൻ പോകുന്നത്, ഇന്ന് ലാ പോയിന്റുമായിട്ടാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് നിയമങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിയമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഇതാരാണ് അയച്ചിരിക്കുന്നത് എനിക്കറിയില്ല, പേരില്ല. അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ദേ ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയട്ടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതിനുപരി സ്റ്റേ സേഫ് എന്നതാണ്. ഹാപ്പി മാത്രം പോരാ, സേഫും കൂടി ആയിട്ടിരിക്കണം കേട്ടോ. സേഫായ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് കിട്ടാറുള്ളൂ അല്ലേ. അതുപോലെ അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം, എൻ്റെ ഐലി ചേച്ചി, ഞാൻ സുചിത്ര കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എപ്പോൾ സുചിത്രയ്ക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ കേട്ടോ. ഇന്ന് മഴയല്ലേ, എല്ലാവരും സേഫായിരിക്കുക എന്നുകൂടി സുചിത്ര ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ദേ പതിയെ ടാറ്റാ ബൈ ബൈ പറയട്ടെ. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർഷേ, അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ,
4: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
5: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലാ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലാ പോയിന്റുമായി നിങ്ങളുടെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇന്ന് നമ്മൾ എന്ത് നിയമത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഏത് നിയമവശമാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതുമായ ഒരു വാക്കാണ് എന്ത്? എനിക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. നമ്മുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഭയമില്ലാതെ തുറന്നു പറയാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മൗലിക അവകാശമാണ് എന്ത്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പറയുന്നൊരു കാര്യം, ഭരണഘടനയുടെ ഭാഗം 3 കേട്ടോ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓരോ ഇന്ത്യൻ പൗരനും വാക് സ്വാതന്ത്ര്യവും ആശയപ്രകടന സ്വാതന്ത്ര്യവും, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയോ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോ ഭരണകൂടത്തിന്റെ നിലപാടുകളോട് വിയോജിക്കാനും, റൈറ്റ് ടു ഡിസന്റ് അല്ലെ, സർക്കാരിന്റെ വീഴ്ചകളെ വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഇതിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ വിയോജിക്കാനുള്ള ഈ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ജീവവായു എന്ന് സുപ്രീം കോടതി പോലും പല പല സമയത്തും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോ പോയിന്റിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: your rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർജെ ആയില്യ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1A അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകമായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും. എന്നാൽ പോലും ഈ ഒരു പ്രിന്റ് മാധ്യമങ്ങളുടെയും ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഈ ഒരു ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പരിധിയിലാണ് വരുന്നത്. ആ ഒരു കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ പത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ, സോഷ്യൽ മീഡിയ, സിനിമകൾ, നാടകങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയെല്ലാം ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ പുസ്തകത്തിലോ ഉള്ള ആശയങ്ങളോട് ഭരണകൂടത്തിനോ സമൂഹത്തിലെ ഒരു വിഭാഗത്തിനോ എതിർപ്പുണ്ടെന്ന പേരിൽ അതിനെ പൂർണ്ണമായിട്ടും നിരോധിക്കാനായിട്ട് കഴിയില്ല എന്നൊരു കാര്യമാണ്. ഇപ്പോൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നതും അല്ലെങ്കിൽ സർഗാത്മകമായ കലാരൂപങ്ങളിലൂടെയൊക്കെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഭരണഘടന തരുന്ന ഈ ഒരു സംരക്ഷണത്തിന്റെ തണലിലാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയാറില്ലേ, എനിക്ക് സംസാരിക്കാനായിട്ട് എന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള അവകാശം ആര് നൽകുന്നുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അത് ഈ ഒരു ആർട്ടിക്കിളിന്റെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആശയങ്ങൾ തടസ്സമില്ലാതെ ഇങ്ങനെ ഒഴുകി പോകുമ്പോഴാണ് നല്ലൊരു സമൂഹം വളരുന്നുണ്ടാവുക അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു നിയമത്തെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ റേഡിയോ എഫ്എം 90.4. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അഹില്യ. അപ്പോൾ ലോ പോയിന്റ് തുടരുന്നു. ആർട്ടിക്കിൾ 19 അല്ലെ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 90(1)(e) നമുക്ക് ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് എന്തും പറയാം, ആരെയും അധിക്ഷേപിക്കാം എന്ന് വിചാരിക്കുന്നത് ശരിക്കും ശരിയാണോ? പലരും ഈ ഒരു നിയമം ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമം എനിക്ക് ഈ ഒരു കാര്യം അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാറുള്ളൊരു കാര്യമാണ് എനിക്ക് എന്ത് വേണേം പറയാം, കാരണം എൻ്റെ ഭരണഘടന എനിക്കത് അനുവദിക്കുന്നതാണ് അല്ലെങ്കിൽ നിയമപരമായിട്ട് ശരിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ അതിൽ ശരിക്കും ഒരു ശരിയുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അതായത് ഭരണഘടന നൽകുന്ന ഒരു അവകാശവും പരിധിയില്ലാത്തൊരു കാര്യമല്ല, നോട്ട് ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു വാക് സ്വാതന്ത്ര്യത്തിന് കൃത്യമായ ചില അതിരുവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിനായിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതാണ്, ആർട്ടിക്കിൾ 19(2) ആ ഒരു വകുപ്പുണ്ട്, ആർട്ടിക്കിൾ 19(2). ഇപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഭരണകൂടത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവർക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയുമാണ്. ആ ഒരു കാര്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് പ്രവൃത്തിയെങ്കിൽ ഉറപ്പായിട്ടും അവിടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. അത് ഒന്നാമത്തൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ആ ഒരു കാര്യം. ഇനി മൂന്നാമതായി പറയുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, അതുപോലെ തന്നെ പൊതുക്രമ സമാധാനം, പബ്ലിക് ഓർഡർ ഒക്കെ ഉണ്ടല്ലോ, ഇനീ സദാചാരവും മര്യാദയും, ഡീസൻസി ഓർ മൊറാലിറ്റി, അതുപോലെ തന്നെ കോടതി ലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയാറില്ലേ, അതുപോലെ അപമാനം, മാനനഷ്ടം, ഡിഫമേഷൻ, പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഈ പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം. അതായത് ഇത്രയുള്ള സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരാളെക്കുറിച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കി അപമാനിക്കുകയോ അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിക്കാനോ ഈ വാക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നിയമം ശരിക്കും നമുക്ക് അനുവദിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത രീതിയിൽ വേണം നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും മറന്നു പോകുന്ന, പലരും മനഃപൂർവ്വം മറന്നു പോകുന്നൊരു കാര്യമാണിത്. എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവകാശമുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം അതിനുള്ള ലൈസൻസ് ആണെന്നല്ല വിചാരിക്കേണ്ടേ, മറിച്ച് എനിക്ക് സംസാരിക്കുന്നതിലും പരിമിതികളുണ്ട്. ഇപ്പം രാജ്യത്തിനോ വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെയൊക്കെ ഹനിക്കാത്ത രീതിയിൽ മാത്രം സംസാരിക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇടപെടാനായിട്ട് നിയമത്തിന് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ രാജ്യത്തിന് അഗെയിൻസ്റ്റായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്, എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെന്ന് പറയുകയാണെങ്കിൽ നിയമം അവിടെ നമുക്കൊരു സപ്പോർട്ടും നൽകില്ല, കൃത്യമായിട്ടുള്ള ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.

0: Government. Know your rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവെക്കാൻ കൂടിയുണ്ട്. ഇറ്റ്സ് മീ ആർജേ ആയില്യ. അങ്ങനെ നമ്മൾ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്താൻ പോവാനട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, മാറിയ ഈ ഒരു ഡിജിറ്റൽ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോസ്റ്റുകൾ, ഇതൊക്കെ ആർട്ടിക്കിൾ 19(1)(a)യുടെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. എന്നാൽ വിദ്വേഷ പ്രസംഗങ്ങൾ, ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഇല്ലേ, ആ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നതും വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്താണ്? നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ വളരെ രസകരമായ മറ്റൊരു വശമാണ് സംസാരിക്കാതിരിക്കാനുള്ള അവകാശം. അതെന്താ സംഭവം? റൈറ്റ് ടു റിമെയിൻ സൈലന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സംസാരിക്കാൻ എനിക്ക് അവകാശമുള്ളത് പോലെ തന്നെ എന്റെ അഭിപ്രായം പറയാതിരിക്കാനും എനിക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ദേശീയഗാനം ആലപിക്കുമ്പോൾ നിർബന്ധപൂർവ്വം പാടാനായിട്ട് നിർബന്ധിക്കാനായിട്ട് ആർക്കും റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഇല്ല. ആദരവോടെ എഴുന്നേറ്റ് നിന്നാൽ മതിയെന്നും പ്രശസ്തമായ ഇമാനുവൽ കേസുണ്ട്. ആ ഒരു കേസിൽ സുപ്രീം കോടതി വിധിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വകുപ്പ് മുൻനിർത്തിയാണ് സുപ്രീം കോടതി ഈ ഒരു വിധിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മനസ്സിലാക്കി

0: എന്നുള്ളതാണ് അല്ലേ, ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആ പോയിന്റിൽ പറഞ്ഞൊരു നിയമവും നിയമവശവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ലാ പോയിന്റിന്റെ ഇന്നത്തെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലാ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailia signing off. Keep on listening Ailia from 90.4 KTKT kootukooda
1: അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിലരിതരിയും നിന്നിരുപതു പട്ടിണി വരുമതു പഴമൊഴി കരുതണമെഴുതിരുതേ അരിതരികളയ

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: It's rhythm of Palakkad.
1: അവരൊക്കെ വരാറായി, വരാറായില്ലേ?

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി

0: ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
6: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക്കഞ്ഞിയുടെ പ്രധാന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ആയുർവേദം അനുസരിച്ചിട്ട് കർക്കിടക്കഞ്ഞിനെ ഒരു ആഹാരത്തിനപ്പുറം ഔഷധ ഗുണ പ്രാധാന്യമുള്ള ഒരു പഥ്യാഹാരമായിട്ടാണ് പറയുന്നത്. മഴക്കാലം അതേപോലെ തന്നെ കർക്കിടകം പോലുള്ള സമയങ്ങളിൽ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദിവസേന കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണ പ്രാധാന്യമുള്ളൊരു പഥ്യാഹാരമായിട്ടാണ് കർക്കിടക്കഞ്ഞിയെ ആയുർവേദം പറയുന്നത്. കർക്കിടക്കഞ്ഞിക്കൂട്ടിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഞവരേരി ശരീരത്തിന് പോഷണവും ബലവും നൽകുന്നു. ഉലുവ കണ പോലുള്ള മറ്റു പദാർത്ഥങ്ങൾ ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മറ്റു പല ഔഷധദ്രവ്യങ്ങൾ, ആശാളി പോലുള്ള ഔഷധദ്രവ്യങ്ങൾ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പല രീതിയിലുള്ള ഔഷധ കൂട്ടുകൾ ചേർന്നിട്ടാണ് കർക്കിടക്കഞ്ഞിക്കൂട്ട് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ദശപുഷ്പങ്ങൾ, അതേപോലെ ദശമൂലം എന്നുപോലുള്ള പല രീതിയിലുള്ള ഔഷധ കൂട്ടുകൾ കാണാം. ഇതെല്ലാം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് വാത പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ പിത്ത പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, കുടലിൻ്റെ രോഗങ്ങളും അതേപോലെ തന്നെ അസ്ഥിസന്ധി രോഗങ്ങളെയും ശമിപ്പിക്കാനും അതേപോലെ ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: 2026 ന്യൂ കിയാ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: ലിസൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.5.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. മഴക്കാലത്തുണ്ടാവുന്ന പനി, സന്ധിവേദന എന്നിവ തടയാൻ എന്ത് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരീരം ചൂടായി സൂക്ഷിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എണ്ണ തേച്ച് കുളിക്കുക, മഴയിൽ നനഞ്ഞാൽ ഉടനെ തന്നെ വസ്ത്രം മാറുക, ഇവയാണ് പ്രധാന മാർഗങ്ങൾ. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ സ്വയം മരുന്ന് കഴിക്കാതെ വൈദ്യനെ സമീപിക്കുക.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
9: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
8: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
11: അതോ സെലക്ഷൻ ഡേ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
12: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
13: പുതിയ മാസത്തില് പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ആദ്യ പകുതി കംപ്ലീറ്റ്, രണ്ടാം കംപ്ലീറ്റ് ചെയ്ത് രണ്ടാം പകുതിയിലേക്ക് പോകുന്ന നേരത്ത് കൃത്യം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആവുന്ന സമയത്ത് അഹല്യ FM 90.4 ആരംഭിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്. ഇനിയുള്ള 2 മണിക്കൂർ നേരം, നോട്ട് ദ പോയിന്റ്, 2 മണിക്കൂർ നേരം ഞാനിവിടെ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. അപ്പൊ ഇത്രയും സമയം രാവിലെ തൊട്ട് ഇത്ര നേരം നിങ്ങൾ അത്ര അങ്ങ് ഓക്കെ അല്ല, അത്ര നല്ല ദിവസമല്ല. ശനിയാഴ്ചയൊക്കെയാണ്, സന്തോഷം ണ്ടാവേണ്ട ദിവസമാണ്, നാളെ അവധിയാണല്ലോ എന്നുള്ള ഒരു സന്തോഷമൊക്കെ മിക്കവർക്കും ഉണ്ടാവും. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ടെൻഷനിലാണ്, അത്ര രസമില്ല ഇന്നത്തെ ദിവസം എന്ന് തോന്നുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് രസമായിക്കോളും. രസവും സാമ്പാറും അവിയലും ഒക്കെ വന്നോളും. കാര്യം നല്ല കുറെ പാട്ടുകൾക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ, നല്ല പാട്ടിങ്ങനെ എൻജോയ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മാറാത്ത വിഷമങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നല്ല പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യുക, നല്ല പാട്ടുകൾ എല്ലാവരെയും കേൾപ്പിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുണ്ട് ഞാൻ സുനിൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കാം, മെസ്സേജ് അയക്കാം. നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 51 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സ്ആപ്പ് നമ്പറും. വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഒപ്പം തന്നെ പാട്ടിന്റെ ആദ്യത്തെ വരി, ആ പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷം. ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വാട്സപ്പ് ഇല്ല എൻ്റെ അടുത്ത്, എനിക്ക് വിളിക്കാൻ പറ്റാറില്ല, വിളിക്കാൻ സമയം കിട്ടാറില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആണ്, നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. നാളെ സൺഡേ ആണ്, നല്ല സൺഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പല പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും, അതായത് ഹിൽ ഏരിയാസ് ഒക്കെ അടച്ചിരിക്കുകയാണ്. കാര്യമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ, ഇങ്ങനെ മഴയുടെ മൂർധന്യാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വൺ വീക്കായിട്ട് കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് അപകടത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചതുകൊണ്ട് ഇന്നും നാളെയൊക്കെ അവധിയൊക്കെ ആണെങ്കിൽ വീട്ടിൽ റേഡിയോ ഒക്കെ കേട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോവാതിരിക്കുന്നതാണ് ഈ ഒരു വീക്കെൻഡിൽ നല്ലത്. മഴയൊന്നും മാറട്ടെ, മഴയൊക്കെ മാറിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല, ആദ്യത്തെ മനോഹരമായ ഒരു പാട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് ഒരു കിടിലൻ സോങ് ആണ് ആദ്യം വരാനായിട്ട് പോകുന്നത്. 90s എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു സൂപ്പർ സോങ് ആണ്. ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുകയാണ്. ഈ പാട്ടിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളുമായിട്ട് ഞാൻ വേഗം തിരികെ എത്തും.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
3: യെസ്, ജയലക്ഷ്മിയിൽ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മാസം കഴിഞ്ഞ ചിങ്ങമാസത്തിലോ ഓണത്തിന് അല്ലെങ്കിലോ ആ ചിങ്ങമാസ സമയത്ത് കല്യാണങ്ങളുടെ മാസമാണല്ലോ. സോ കല്യാണത്തിനൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് എറണാകുളം ജയലക്ഷ്മി കേട്ടോ. ഓക്കെ, നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
4: കൊടുവായിരുന്നു, ഗിരിജിയാണ്.
3: ഗിരിജി ചേച്ചി, എന്താണ് ഒരു വെപ്രാളം, തിരക്കാണോ?
4: ഒന്നുമില്ല, ചെറിയ ടെൻഷൻ.
3: ടെൻഷൻ ടെൻഷൻ ടെൻഷനോ? എന്തിനാ ടെൻഷൻ? നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിട്ടെ. വിട്ടോ വിട്ടോ വിട്ടോ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: ജാനകിയമ്മന്റെ ഊർസനം
3: തൂങ്കിരിച്ച്. ഓക്കെ, സിനിമ ഏതാന്ന് പറയോ.
4: സിനിമ ഏതാണെന്ന് എനിക്കറിയില്ല.
3: തിരന്തത് കഥവ്.
4: ജാനകിയമ്മന്റെ ഫാൻസ് ആണ്. അതാണ്
3: ജാനകിയമ്മയുടെ ഫാൻസ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു പാട്ട് ചോദിക്കുന്നത് അല്ലേ?
4: അതെ അതെ.
3: ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഗിരിജ ചേച്ചി, ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഗിരിജ ചേച്ചി ആയിരുന്നു. ചേച്ചി ചോദിച്ച പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിൻസി ആണ്, ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നും കൊഞ്ചം നേരം ഇരുന്ന മാരിയൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു കിഡിലൻ റൊമാന്റിക് ട്രാക്ക് ഒക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നത്. വിൻസ്റ്റൺ പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്? കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കാൻ കഴിയുമോ? ഷഹബ, പാലക്കാട് അല്ലേ? ഷഹദ. ഓക്കെ, ഷഹദ ഏത് പാട്ടാന്ന് കേക്കണ്ടേ? പണ്ടൊരു കാട്ടിലെ ഒരു ആൺസിംഹം, ഒരു കഥപ്പാട്ടാണ് അല്ലേ? പാട്ടും പാട്ടിലൂടെ ഒരു കഥ പറയുന്നു അല്ലേ?
2: ആദ്യമായിട്ടാണ്
1: വിളിക്കുന്നത്. എന്താ ഷഹദ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ അത് പഠിക്കുവാണോ?
2: അല്ല, ഞാൻ സ്റ്റിച്ചിങ് ആണ്.
1: സ്റ്റിച്ചിങ് ആണ്. ഓക്കെ ഓക്കെ, വീട്ടിൽ തന്നെയാണോ?
2: വീട്ടിൽ തന്നെയാണ്.
1: ഓക്കെ, അപ്പൊ ഇനി വിളിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ശബ്ദത്തിൽ സംസാരിക്കണം. പ്രായമൊക്കെ ആയില്ല, എന്റെ ചെവിക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. ഓക്കെ, അറിയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ഷഹദ, വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷഹദയായിരുന്നു, ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷഹദ റിക്വസ്റ്റ് ചെയ്ത പണ്ടൊരു കാട്ടിൽ ഒരു ആൺസിംഹം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്നത് ഒരു തമിഴ് ഗാനമാണ്. ചോദിച്ചിരിക്കുന്നത് വിനോദ് കാവൽപാടാണ്. അഴകിയ തീയ എന്ന സിനിമയിലെ വിഴികളിൻ അരുകിനിൽ വാനം, ഓക്കെ, വിഴികളിൻ അരുകിനിൽ വാനം, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അഴകിയ തീയ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഓക്കെ, ആ ഒരു ഗാനം കൂടെ എൻജോയ് ചെയ്യാം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളാണ്. വാർത്തകൾക്ക് ശേഷം നമ്മളൊരു 12:42 ആ ഒരു ടൈം ആവുന്ന സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുള്ളത് ഞാൻ സുനിൽ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ

0: നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFും പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ, മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ, മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി പി അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൌൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി, കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി, ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി, കൂട്ടുപുഴ, തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: യന്ത്രവക്രത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. തട്ടുകുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 വരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10 സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1 സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്കുശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൌകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
7: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
8: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
9: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
10: സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഇടവേളകളുടെ സമയമല്ല, പാട്ടുകളുടെ നേരമാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ രണ്ട് പാട്ടുകളും രണ്ട് പ്രവാസികൾ റിക്വസ്റ്റ് ചെയ്ത ഗാനങ്ങളാണ് കേട്ടോ. രണ്ടുപേരും കുവൈറ്റിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റോക്സ് ആണ്, കുവൈറ്റിൽ നിന്നും. റോക്സ് ചോദിച്ചിരിക്കുന്ന ഗാനം പുന്നാരപ്പേടമാനെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്, ധീര എന്ന ചിത്രത്തിലെ ഗാനം. ആ ഒരു പാട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് കോളറല്ല, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രഞ്ജിത്ത് കുവൈറ്റ് ആണ്. 18 വയതിൽ ഫിലിം വില്ലൻ, ഓക്കെ. അപ്പോൾ വില്ലൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് രഞ്ജിത്ത് കുവൈറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോക്സും രഞ്ജിത്തും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: 12 മണി കഴിഞ്ഞ് 54 മിനിറ്റാണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹലെ FM 90.4 സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജി, അവർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊല്ലാൻ പറഞ്ഞു സൈഫുദ്ദീൻ.
1: സൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു?
2: സുഖമായിരിക്കണോ.
1: എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ശബ്ദത്തിനൊരു വേരിയേഷൻ ഉണ്ടല്ലോ.
2: അതെ, കുറച്ച് സുഖമില്ലാതിരുന്നു, ടയേർഡ് ഇനി വിട്ടു പോകണല്ലോ. ശരിയായി?
1: ഓക്കെ. ജലദോഷമായിരുന്നു?
2: അതെ അതെ.
1: പെട്ടെന്ന് മാറും കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് ഉലകൻ ചുറ്റും വാലിവന്ന തമിഴ്നാട്ടിലെ ടി എൻ ശങ്കർരാജൻ അവരും ജാനകി അമ്മയും പാടി അതി മനോഹരമാക്കി ഗാനമാണത്. ഉലകം ഉലകം ഉലകം അളവ് കലകൾ തുറങ്ങും തുടങ്ങാൻ കാണും.
1: ഉറപ്പായിട്ട് വെച്ചരാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അസുഖമൊക്കെ വളരെ പെട്ടെന്ന് ഭേദമാവട്ടെ കേട്ടോ. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ ഫ്രം പാലക്കാട്. ഗുപ്ത എന്ന മൂവിയിൽ മേരേ സനം എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ട്രാക്കാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതാണ്.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു ഹിന്ദി ട്രാക്കെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്? ദാമോദരൻ ചേട്ടൻ. സുഖമായിട്ടിരിക്കുന്നു? കൊറേ നാളായല്ലോ വർത്താനം പറഞ്ഞിട്ട് അല്ലേ? ഇന്നാണ് കിട്ടിയത് അല്ലേ? വിളിച്ചാണ്. ഓക്കെ, അപ്പൊ ദാമോദരൻ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: അനുസരമാക്കിയ കാട്ടുപോർ സിനിമയുടെ സൂര്യകാന്തി സൂര്യകാന്തി എന്ന ഗാനം വെച്ചിരുന്നു.
1: സൂര്യകാന്തി സൂര്യകാന്തി എന്ന പാട്ട് അല്ലേ? ഓക്കെ, എന്തായാലും പാട്ട് വെച്ചാൽ വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ദാമോദരൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീന ചേച്ചിയാണ്. ഹായ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. കാതലി എന്ന മൂവിയിൽ മുംബൈ കാട്രേ മുംബൈ കാട്രേ എന്ന സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഞാൻ അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ട് കൂടെയായിരുന്നു അത്. മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ ലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീക്കെൻഡിൽ എറണാകുളം, കൊച്ചി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രസ് എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എറണാകുളത്തെ ജയലക്ഷ്മി ചൂസ് ചെയ്യാം. ഇപ്പോൾ ബസ് സ്റ്റാഫ് ഓൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല വിലക്കുറവാണ്, അതുപോലെ തന്നെ അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അടുത്ത രണ്ട് പാട്ടിലെ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ധനുഷാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം നേരം എന്ന ചിത്രത്തില് വാതിൽ മെല്ലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആഷിഫാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർമ്മയ്ക്കായ എന്ന ആൽബത്തില് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സോങ്, ജീവന്റെ ജീവനാം കൂട്ടുകാര എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് കേട്ടോ. കുറെ നാളായി ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേട്ടിട്ട്. അപ്പൊ എന്തായാലും ആ രണ്ട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: Qué infame.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു അല്ലേ?
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയാ?

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ആഷിഫ് റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞ് വന്നത്. ഇത്രയധികം വിഷമിപ്പിക്കേണ്ടായിരുന്നു കേട്ടോ, ഞാനിങ്ങനെ സങ്കടപ്പെട്ടു പോയി പാട്ട് കേട്ടിട്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അടുത്ത പാട്ടിലെ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഷു ആണ്. അംശം സോങ് വെച്ച് തരുമോ സുനിലേട്ടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. വലിയൊരു മെസ്സേജാണ്. ഹലോ എഫ് എം, കണക്കൻപാറയിൽ നിന്നും അശ്വത് ആണ്. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, പക്ഷേ അവൾക്ക് എന്നോട് താല്പര്യമില്ല. ഇപ്പോഴും എനിക്ക് അവളോട് സ്നേഹമുണ്ട്, അത് ആരാണെന്ന് പറയുന്നില്ല. അവൾക്ക് വേണ്ടി എന്നെ നോക്കി പായും തോട്ട എന്ന മൂവിയിലെ മറുവാർത്ത പേസാതെ എന്ന സോങ് വെക്കുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അശ്വത്തിനോട് ഒരു ഉപദേശം തരാറുണ്ട്, പറ്റുമെങ്കിൽ സ്വീകരിക്കുക. നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ പുറകെ പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പുറകെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അശ്വതിനും അശ്വത് ഇഷ്ടപ്പെടുന്ന അശ്വതിനെ ഇഷ്ടപ്പെടാത്ത ആ ഒരു പെൺകുട്ടിക്കുമായിട്ട് നമുക്ക് എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിൽ ആ ഒരു ഗാനം കൂടെ കേൾക്കാം. ഐഷുവും അശ്വതും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് ഗാനങ്ങൾ നിങ്ങളുടെ കാതോരം എത്തുന്നു. സമയം ഒരു മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുള്ളത് ഞാൻ സുനൽ. Yeah.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അശ്വത് അശ്വതിനെ തിരിച്ച് സ്നേഹിക്കാത്ത പെൺകുട്ടിക്കായിട്ട് ചോദിച്ച പാട്ടാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞ് വന്നത്. ഈ ഒരു പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നു, ഇങ്ങനെയാണോ അശ്വതിനെ ഉപദേശിക്കുന്നത്, അവനോട് ട്രൈ ചെയ്യാൻ പറയേണ്ട സുനിലേന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങ് പിൻവലിച്ചു, ട്രൈ ചെയ്യാം, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഏത് ഉപദേശം വേണമെങ്കിലും എടുക്കാം, ഞാൻ പറഞ്ഞ ഉപദേശം എടുക്കാം, അല്ലെങ്കിൽ പേര് പറയാത്ത ആ ഒരു ലിസ്ണറെ പറഞ്ഞ ഉപദേശം എടുക്കാം. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം, ഒരു നാൾ അവൾ മിണ്ടുമായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാം. പാട്ടുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ തുടക്കം പറഞ്ഞിരുന്നു, നാളെ എവിടെയും പോകരുത്, വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. കാര്യം പല ഹിൽ സ്റ്റേഷൻസും പല ഹിൽ ഏരിയാസും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പൊന്മുടി അടച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തുള്ള പൊന്മുടി അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലരുവി, കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലേക്ക് പ്രവേശനമില്ല, ഇന്നാണത്. പിന്നെ നെല്ലിയാമ്പതി അടച്ചിട്ടുണ്ട്, നെല്ലിയാമ്പതിയിലേക്ക് ഇന്ന് നാളെയും പ്രവേശനമില്ല, താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രക്കാർക്ക് അവിടെ പോകാനായിട്ട് പറ്റില്ല, പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ പോവാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഹിൽ ഏരിയാസ്, അതുപോലെ തന്നെ തോട് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന തോടുകൾ പുഴകൾ കാണാനൊക്കെ ആയിട്ടൊന്നും പോവാതിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്യുകയാണല്ലോ, അപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സൺഡേ ഒക്കെ അവധിയൊക്കെ ആണെങ്കിൽ, ലീവാണെങ്കിൽ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ല എത്ര അപകടങ്ങളാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലെ. എത്ര ചെറിയ ചെറിയ അപകടങ്ങൾ മുതൽ വലിയ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാവുന്നുണ്ട്. സോ വളരെ കെയർഫുൾ ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോവാം. ഓണം വരുന്നതേ ഉള്ളൂ, ഒരു ഓണപ്പാട്ട് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശശികല ചേച്ചി പാലക്കാട് നിന്നും, സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഓണത്തുമ്പി പാടുക എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ദിയ ഫ്രം ചേമ്പനയിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം. ഡെഡിക്കേറ്റ് ഫോർ മൈ യങ്ങർ സിസ്റ്റർ ദക്ഷക്കുട്ടി, ഇന്ന് ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദക്ഷക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. ആ ഒരു മനോഹരമായ ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു, മെസ്സേജ് കുറെ പേർ അയച്ചിരുന്നു. എല്ലാവരുടെയും പാട്ടുകൾ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവസാനത്തെ 2 പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ദേവ തീർത്ഥ റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. ചോദിച്ചിരിക്കുന്നത് വിശ്വരൂപം എന്ന ചിത്രത്തിൽ ഉണ്ണേ കാണാതെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ്. ചോദിച്ചിരിക്കുന്നത് പ്രഭാകരൻ ചേട്ടനാണ്, മിൽമയിൽ നിന്നും. നാടകഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വമേധം എന്ന നാടകത്തിലെ ഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നാടകഗാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്വമേധം എന്ന ചിത്രത്തിലെ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി കൃത്യം 2 മണിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് ഹീറ ജോയിൻ ചെയ്യും. തകർപ്പൻ പാട്ടുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഏത് പാട്ടുകളാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ കേൾക്കൂ, എൻജോയ് ചെയ്യൂ, അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ സുനൽ വിടവാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലേ FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: മലയാളം, തമിഴ്, തെലുഗ്, കന്നഡ ഭാഷകളിലൂടെ നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദം. ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായിക സുചിത്ര രാമദുരൈ. ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ട ആർ ജെ സുജി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പിന്നണി ഗായികയാണ്, റേഡിയോ ജോക്കിയാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അങ്ങനെ പല നിലകളിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരു കലാകാരി. ഒരു റേഡിയോ അവതാരകയായി ജനപ്രീതി നേടി, പിന്നീട് ചലച്ചിത്ര സംഗീത രംഗത്ത് തന്റേതായ ഒരു സ്ഥാനം ഏറ്റെടുത്തു. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അവതരണ ശൈലിയും വ്യത്യസ്തമായ ഒരു ശബ്ദമാധുര്യം തന്നെയാണ് സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കാൻ സുചിത്രയെ സഹായിച്ചത്. ദക്ഷിണേന്ത്യൻ സംഗീത രംഗത്തെ ശ്രദ്ധേയമായ വനിതാ ശബ്ദങ്ങളിൽ ഒരാളായ സുചിത്രയുടെ മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരിക്കും അവരുടെ ആദ്യത്തെ സോളോ ഗാനം എന്ന് പറയുന്നത്. ഭരദ്വാജ് എന്ന മികച്ച സംഗീത സംവിധായകനിലൂടെയാണ് ആദ്യത്തെ സോളോ ഗാനം സുചിത്രയ്ക്ക് ലഭിക്കുന്നത്, മെയ് മാസം എന്ന പാട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂൾ ടൈമിൽ ഞാൻ ഈ പാട്ട് കേട്ടതും ആരാണ് ഈ പാട്ടുകാരി അല്ലെങ്കിൽ ആരാണ് ഈ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ അന്വേഷിച്ചു പോയതും. അങ്ങനെ വന്നെത്തി നിന്നത് സുചിത്ര എന്ന ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലാകാരിയുടെ അടുത്തേക്കാണ്. യെസ്, വൈരമുത്തു വരികൾ എഴുതി, ഭരദ്വാജ് കമ്പോസ് ചെയ്ത് ജയ് ജയ് എന്ന പടത്തിനു വേണ്ടി ചെയ്ത പാട്ട്. ആദ്യമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന സുചിത്രയുടെ ഗാനം ഇത് തന്നെയാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം, സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല സുചിത്ര വരുന്നത്. പക്ഷേ തന്റേതായ തീരുമാനങ്ങളും തന്റേതായ ഒരു ശൈലിയും കണ്ടെത്തി ഒരു ഐ ടി ഫീൽഡിൽ നിന്നാണ് പിന്നീട് റേഡിയോ ഫീൽഡിലേക്ക് എത്തുന്നത്. അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഷോസിലൂടെ ആർ ജെ സുജി എന്ന പേര് സുചിത്ര ഫേമസ് ആയി. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് സംഗീതം എന്ന ലോകത്തേക്കായിരുന്നു ആ കാൽവെപ്പ്. ചുമ്മി എന്നാണ് വീട്ടിൽ സുചിത്രയെ വിളിക്കുന്നത്. അന്ന് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു, സാധാരണ ഒരു കുട്ടിയെ പോലെയല്ല, സ്വന്തം തീരുമാനങ്ങളും സ്വന്തമായ അധ്വാനത്തിലൂടെ ഒരുപാട് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സുജിയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം അവരുണ്ടായിരുന്നു. അങ്ങനെ മലയാളം നന്നായി അറിയുന്ന, ഏതാണ്ട് 14 വർഷത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്ന സുചിത്ര പാട്ടുകൾ കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴ് സിനിമയിൽ തന്നെയാണ്. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് സുചിത്രയെ ശ്രദ്ധിച്ച ഒരു പാട്ട് തീർച്ചയായിട്ടും കന്ദസ്വാമി എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിന്റെ ലിറിക്സ് ഒക്കെ ബൈഹാർട്ട് പഠിക്കാനുള്ള വല്ലാത്ത ശ്രമത്തിലായിരുന്നു. നൂബ നൂബ നൂബ സുൻ അൽവൾവെൻ ഗ്രാൻഡ് പാ കൂടൽ താണ്ടി കൂടെ ചെന്ന ഖടസി കുടുവൻ ചാപ്പ വേണ വേണ വേണ നീ നാമം പോട വേണ ഉം കൂടെ വന്ന സണ്ട പോട്ടിൻ വാക്കെ പോകു വീണ. ഇങ്ങനെ നമ്മളെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ആ ശബ്ദത്തിലൂടെ ഈ പാട്ടിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സുചിത്ര എന്ന ഗായികയുടെ വിജയം. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിക്രമും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വിവേക വരികൾ എഴുതി ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത കന്ദസ്വാമി എന്ന ചിത്രത്തിലെ ഹി എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ്എം. സ്റ്റേ ട്യൂൺഡ്.

14 വർഷത്തോളം കേരളത്തിൽ താമസിച്ച ഒരു പെൺകുട്ടി, മലയാളം നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടി, സുചിത്ര എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഒരുപാട് നല്ല തമിഴ് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഒരു അവസരം കിട്ടണമെന്ന് സുചിത്ര ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരു പാട്ടിന് വേണ്ടി സുചിത്രയെ ക്ഷണിക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്ത് ജ്യോതിർമയി എന്ന ആക്ട്രസിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ട ഒരു സിനിമയായിരുന്നു സാഗർ ഏലിയാസ് ജാക്കി. ഈ സിനിമയിലെ ഒസമ എന്ന ഗാനമാണ് സുചിത്രയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. സന്തോഷ് വർമ്മ വരികളെഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മലയാളത്തിൽ അങ്ങനെ സുചിത്രയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഈ പാട്ട് അന്ന് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര.

0: ലേസ ലേസ എന്ന ചിത്രത്തിൽ ചിത്രാമ്മയോടൊപ്പം ചെറിയൊരു പോർഷൻ പാടിയിട്ടുണ്ടെങ്കിലും സ്വന്തമായ ഒരു ഗാനം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അപ്പോഴും സുചിത്ര എന്ന ഗായികയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു. പല ആർട്സുകളിലും കോൺസേർട്ടുകളിലും ഒക്കെ വളരെ എനർജറ്റിക് പെർഫോമറായി സുചിത്ര മാറിയപ്പോൾ വളരെ യാദൃശ്ചികമായി തന്നെയാണ് ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലേക്ക് എത്തുന്നത്. അങ്ങനെ സുചിത്രയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട ഹാരിസ് ജയരാജ് കാക്ക കാക്ക എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം സുചിത്രയെ ഏൽപ്പിക്കുന്നു, ഉയിരിനുയിര്.
1: ഈ
0: പോർഷൻ കേൾക്കുമ്പോ പലരും അന്ന് എന്താ ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ജപ്പാനിലെ പെൺകുട്ടികൾ മാർഗഴി മാസത്തിൽ കോലമിടുന്ന സമയത്ത് ഭക്തിയോടെ പാടുന്ന ഒരു പാട്ടിനെയാണ് ഇങ്ങനെയാക്കി ഹാരിസ് ജയരാജ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും കാക്ക കാക്ക എന്ന സിനിമയിൽ ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത് സുചിത്രയും കെയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സുചിത്ര എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജെ ഹീര.

കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സ് പാടിയത് കൊണ്ട് തന്നെ സുചിത്രയ്ക്ക് അത്തരം പാട്ടുകൾ മാത്രമേ ചേരൂ എന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ പല ഫാസ്റ്റ് നമ്പേഴ്സിന്റെ ഉള്ളിലും ഒരു മെലഡി ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യം മറന്നുപോയി എന്ന് തോന്നുന്നു അല്ലെ. ആൻഡ് അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സിംഗം എന്ന സിനിമയിൽ സുചിത്ര പാടിയ പാട്ട്. വളരെ സോഫ്റ്റായ പാട്ടുകൾ അതിന്റെ ഇമോഷൻസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഫ്രഷായി പാടാൻ സാധിക്കുന്ന ഒരു ഗായികയാണ് സുചിത്ര. ഒരുപാട് നായകന്മാർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു സുചിത്ര എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല. എന്തായാലും സിംഗം എന്ന സിനിമയിലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്, നല്ല ഒരു സ്ലോ പേസിൽ പോകുന്ന മെലോഡിയസ് ആയിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ സുചിത്രയുടെ വോയിസ് ഒരു മെലഡിക്ക് എത്രത്തോളം സ്യൂട്ടാകുന്നു എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. സിംഗം എന്ന സിനിമയിൽ ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത്, ദേവിശ്രീ പ്രസാദും സുചിത്രയും ടിപ്പു ചേർന്ന് പാടിയ മനോഹരമായ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല പാട്ടുകൾ തമിഴിൽ പാടിയതിനു ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി സുചിത്ര എന്ന ഗായികയുടെ കരിയറിൽ. ആ കരിയറിൽ ഒരു റിസറക്ഷൻ തന്നത്, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ടായത് യുവൻ ശങ്കർ രാജ എന്ന മ്യൂസിക് ഡയറക്ടറിലൂടെയായിരുന്നു. അന്നത്തെ ഒരു ബ്രേക്ക് ആയി വന്ന ഒരു കുത്തുപാട്ടായിരുന്നു എൻ ആസ മൈദിലി എന്ന് പറയുന്നത്. അന്ന് സിലംബരസനാണ്, ചിമ്പു സിലംബരസൻ തന്നെയാണ് ഈ പാട്ടിന്റെ മെയിൽ പോർഷൻ പാടിയിട്ടുള്ളത്. ഫീമെയിൽ പോർഷൻ ആര് പാടണം എന്ന ഡിസ്കഷൻ വരുന്ന സമയത്ത് യുവനും ചിമ്പുവും ചേർന്നെടുത്ത ഒരു ഡിസിഷനായിരുന്നു സുചിത്ര തന്നെ അത് പാടട്ടെ എന്നുള്ളത്. അങ്ങനെയാണ് മന്മഥൻ എന്ന സിനിമയിലെ ഈ കുത്തുപാട്ടിന് നമ്മൾ സുചിത്രയുടെ ശബ്ദം കേട്ടത്. സിലംബരസനും സുചിത്രയും ചേർന്ന് പാടി പാ വിജയ് വരികൾ എഴുതി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത മന്മഥൻ എന്ന സിനിമയിലെ ഈ കുത്തുപാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സുചിത്ര എന്ന ഗായികയെ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. വേട്ടക്കാരൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്, പക്ഷെ ഈ പാട്ട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതിന്റെ കോസ്റ്റ്യൂംസും ഡാൻസും പെർഫോമൻസും വിജയുടെയും അനുഷ്കയുടെയും ഒരു സ്റ്റൈലും എല്ലാം മൊത്തത്തിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് നമുക്ക് തന്ന ഒരു സിനിമയായിരുന്നു വേട്ടക്കാരൻ. വിജയ് ആന്റണിയാണ് ഈ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം പെട്ടെന്നാണ് സുചിത്രയ്ക്ക് വിജയ് ആന്റണിയുടെ അടുത്ത് നിന്ന് ഒരു കോള് വരുന്നത്, ഇങ്ങനെ ഒരു പാട്ട് പാടണം, വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. അന്ന് സുചിത്ര ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, പക്ഷെ 10 മണിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എത്താമെന്ന് പറയുന്നു. അങ്ങനെ ഏതാണ്ട് 9.5 മണിക്കൂറോളം കാറിൽ സഞ്ചരിച്ച് വളരെ ടയർഡായിട്ടാണ് അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. 20 മിനിറ്റേ എടുത്തുള്ളൂ, പെട്ടെന്ന് തന്നെ പാട്ട് പാടി കമ്പോസ് ചെയ്ത് ഫിനിഷ് ചെയ്തു. പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിട്ട് ഈ പാട്ട് മാറുമെന്ന് സുചിത്ര ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ടയർഡായി പാടിയതുകൊണ്ട് തന്നെ പാട്ട് ശരിയായോ ശരിയായോ എന്നൊരു പേടിയോടുകൂടി തന്നെയാണ് അന്ന് സ്റ്റുഡിയോ വിട്ട് ഇറങ്ങിയത്. പക്ഷെ വളരെ മനോഹരമായൊരു പാട്ട്, ആ ടയർഡ്നെസ്സോട് കൂടിയുള്ള ഒരു വോയിസ് തന്നെയാണ് ഈ പാട്ടിന് എനിക്ക് കൃത്യമായി വേണ്ടത് എന്ന് വിജയ് ആന്റണിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് ഇപ്പോഴും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. വിവേക വരികളെഴുതി കൃഷും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത വേട്ടക്കാരൻ സിനിമയിലെ ഒരു ചിന്നത്താമര എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടീച്ചേഴ്സ്.
1: ഒരു മണിശർമ്മ സ്കൂൾ പ്രോഡക്റ്റ് ആണ് താൻ എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്തൊരു ഗായികയാണ് സുചിത്ര. ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് തന്നെ മികച്ച ഒരു ഗായികയാക്കാൻ തീർച്ചയായിട്ടും സഹായിച്ചത് മണിശർമ്മ എന്ന സംഗീത സംവിധായകൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും സുചിത്ര ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒരു ഗ്രൂമിംഗ് സെഷൻ ആയിക്കോട്ടെ, ഒരു ഗായിക എന്ന നിലയിൽ വളർച്ചയിൽ ഒരു വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള ആൾക്കാർ. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളും സുചിത്രയുടെ ഒരു ഐഡന്റിറ്റി തന്നെയായിരുന്നു. ഈ പാട്ടിന്റെ തെലുങ്കും തമിഴ് വേർഷനും പാടിയത് സുചിത്ര തന്നെയാണ്. രണ്ടും ബ്യൂട്ടിഫുൾ പാട്ടുകളാണ്. വരികളൊന്നും ഒരു ഒരു കൂട്ടിച്ചേർക്കലോ ഒരു ഏച്ചുകെട്ടലോ ഒന്നും ഫീൽ ചെയ്യാത്ത മനോഹരമായ ഒരു ഗാനം പോക്കിരി എന്ന സിനിമയ്ക്ക് വേണ്ടി സുചിത്ര പാടുകയുണ്ടായി. ഡോലെ ഡോലെതാ അടിക്കിറ തോഴും തോഴും താ ഉരസുരാ മേലും കീഴുമായിരിക്കാൻ മുപ്പാലും കലന്ത് എന്നെ കലക്കുറാൻ. മനോഹരമായ ഈ ഗാനം തെലുങ്കിലും തമിഴിലും ഒരുപോലെ ഹിറ്റ് തന്നെയായിരുന്നു. യെസ്, ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികളെഴുതി, മണിശർമ്മ കമ്പോസ് ചെയ്ത്, രഞ്ജിത്തും സുചിത്രയും ചേർന്ന് പാടിയ മനോഹരമായ ഗാനം പോക്കിരി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ പാട്ട് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM-ൽ. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

സുചിത്ര എന്ന ഗായികയ്ക്ക് മെലഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് വീണ്ടും ഒരു ഉത്തരം തരാൻ പറ്റുന്ന ഗാനം ഈറം എന്ന സിനിമയിലെ ഒരു തമിഴ് മെലഡി സോങ്. ഒരുപാട് സംഗീത സംവിധായകന്മാർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും അന്ന് തമൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉയർന്നു വരുന്ന ഒരു സമയമായിരുന്നു. അന്നാണ് സുചിത്രയെ കൊണ്ട് തമൻ ഇത്തരത്തിലൊരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് പാടിപ്പിക്കുന്നത്. വളരെ എക്സൈറ്റ്മെന്റോടുകൂടി സുചിത്ര ആ പാട്ട് പാടുകയും വളരെ പെട്ടെന്ന് തന്നെ അധികം പേർ ശ്രദ്ധിച്ച ഒരു പാട്ട് എന്ന് പറയണം. ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണ് എന്ന് പലർക്കും അഭിപ്രായം കൂടിയുള്ള ഒരു പാട്ട് കൂടിയാണിത്. തര ഇരങ്കിയ എന്ന് പറഞ്ഞ ഈ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തമൻ സംഗീതം നൽകി സുചിത്ര പാടിയ ഈറം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സുചിത്ര എന്ന ഗായികയെപ്പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി ഇനിയും ഞാൻ തിരിച്ചുവരും. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. Stay tuned. Bye-bye. Take care.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ.

മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8

0: 1-877-971-979-393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: 2026 ന്യൂ കിയാ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയാ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
7: കിയാ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
9: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
8: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
10: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryagar.gov.in.
11: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
12: കരുതലോടെ കർക്കിടകം.
13: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനമില്ലായ്മ, ദഹനശേഷി കുറയുന്നതും, അതേപോലെ തന്നെ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടാനുമുള്ള ചാൻസ് നമ്മൾ കൂടുതലും കർക്കിടകത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പറയുന്നത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂട്ടുക എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനലുകൾ മൃദുവാക്കാനും ദോഷങ്ങളെ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടി നിൽക്കുന്ന വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനും ദഹനശേഷിയെ

സഹായിക്കാനും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എന്നാൽ ഒരേ ചികിത്സയല്ല. വ്യക്തിയും വ്യക്തിയുടെ പ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ ചികിത്സ ഉപദേശിക്കുന്നത്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, മിതമായ വ്യായാമം, ശാന്തമായ മനസ്സ്, കുടുംബത്തിലെ പിന്തുണ, പ്രകൃതിയോടുള്ള അടുപ്പം, ഇവയെല്ലാം ചേർന്നാണ് യഥാർത്ഥ ആരോഗ്യം രൂപപ്പെടുന്നത്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗമുള്ളവരെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ കർക്കിടക മാസ ആശംസകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ.

0: വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: നമസ്കാരം, അഹല്യ എഫ് എം 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മള് എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ, ഇ, ബി, സി, അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, പല പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഈ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. പലർക്കും ഇപ്പോഴും അറിയില്ല ഈ ഹെപ്പറ്റൈറ്റിസ് എന്താണ് എന്നുള്ളത്, ഇതെങ്ങനെയാണ് പകരുക, എന്തൊക്കെയാണ് സിംപ്റ്റംസ്, ഇതൊരു മാറാ രോഗമാണോ, ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്നൊരു രോഗമാണോ എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഈ ഒരു കരൾ രോഗം എന്ന് പറയാം, കരൾ വീക്കം എന്നൊക്കെ പറയാം ഇതിനെ. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ പകരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഹെപ്പറ്റൈറ്റിസ്, ഈ എ, ഇ, സി, ബി, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് സാമ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ശ്രീറാം ശങ്കറാണ്. അദ്ദേഹം ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറാണ്, പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഗസ്റ്റ് റൂമിലേക്ക്. സർ നമസ്കാരം, സ്വാഗതം.
2: നമസ്കാരം അഹല്യ എഫ് എം. താങ്ക് യു സുനിൽ, ഇങ്ങനത്തെ ഒരു അവസരം. ആക്ച്വലി ആരോഗ്യവകുപ്പിന് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തിനെ കുറിച്ച് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതിന്, നൽകിയതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രസക്തമായിട്ടുള്ളൊരു ഫീൽഡാണ്. നേരത്തെ സുനിൽ പറഞ്ഞിരുന്നു, ഏതൊട്ട് ഈ വരെയുള്ള നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ഇതുണ്ട് എന്നുള്ളത്, വൈറസുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ, അങ്ങനെ നമുക്ക് 5 വൈറസുകളാണ് ഉള്ളത്. അതിലെ എയും ഇയും നമുക്ക് ഭക്ഷണത്തെ കൂടെ വെള്ളത്തെ കൂടെ വരുന്നതാണ്. പക്ഷേ ബാക്കി ബി, സി, ഡി 3 വൈറസുകൾ രക്തത്തെ കൂടെ പകരുന്ന വൈറസുകളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പം കരൾ വീക്കം, മഞ്ഞപ്പിത്തം എന്നൊക്കെ നമ്മൾ കോമൺ ആയി പറയാറുണ്ടെങ്കിലും ഇതൊക്കെ പല പല കാരണങ്ങളും കൊണ്ട് വരാം. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്, വൈറസിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ സാധാരണ നമുക്ക് പല കാരണം കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് വരാം. പറഞ്ഞു കഴിഞ്ഞാൽ കരൾ വീക്കം വരാം, അത് മദ്യപാനം കൊണ്ട് വരാം, അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വരാം, ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം, ചില പിത്തസഞ്ചിയിലെ കല്ല്, ബ്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാം, മരുന്നുകൾ കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് കരൾ വീക്കങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ട് പ്രിവെന്റബിൾ ആയിട്ടുള്ള അസുഖം, വരുന്നത് തടയാൻ പറ്റുന്ന ഒരു അസുഖം. അത് മാത്രമല്ല, ചില അസുഖങ്ങൾക്ക് കൃത്യമായ വാക്സിനേഷൻ ഉള്ള ഒരു അസുഖം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ചാൽ ഭേദമാവുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പൊ അതാണ് ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രസക്തി നമുക്ക് കൂട്ടുന്നത്. അപ്പൊ ലോകത്തിപ്പോ ഹെപ്പറ്റൈറ്റിസ് ഡേ ദിനാചരണം വരുന്ന 28-ാം തീയതി നടക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്,
1: രക്തത്തിലൂടെ പകരുന്ന,
2: അല്ല കോമൺ ആയിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പക്ഷേ രക്തത്തിലൂടെ പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനാണ് ഓൾ ഇന്ത്യ ലെവലില് അതിനൊരു പുഷ് കൊടുക്കുന്നതും ട്രീറ്റ്മെന്റിനുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് രക്തത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസിലൂടെ.
1: ഓക്കെ സർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ്? ഇത് ഇപ്പൊ ഈ ഒരു രോഗം എന്റെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുക?
2: ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിൽ എത്തുന്ന മുറയ്ക്ക് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മഞ്ഞപ്പിത്തം കാണുക എന്നുള്ളതാണ്. മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് കാര്യത്തില് നമുക്ക് കണ്ണിലാണെങ്കിലും മൂത്രത്തിലാണെങ്കിലും നമ്മുടെ ദേഹത്തെ സ്കിന്നിലാണെങ്കിലും മഞ്ഞ കളർ കാണാം. ഇതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണം. ചില ഹെപ്പറ്റൈറ്റിസുകളിൽ പനി കോമൺ ആയിട്ട് തുടക്കത്തിൽ കാണാറുണ്ട്, ചില ഹെപ്പറ്റൈറ്റിസുകളിൽ അത് കാണാറില്ല. പക്ഷെ പിന്നെ ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഈ പറഞ്ഞ ഏതൊട്ട് ഈ വരെയുള്ള ഹെപ്പറ്റൈറ്റിസുകളുടെ ലക്ഷണങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിലും. ചിലതിന് തുടക്കത്തിൽ പനി വരാം, ചിലതിനില്ല. എങ്കിൽ പോലും കോമൺ ആയിട്ട് വരുന്നത് ക്ഷീണം, മൂത്രത്തിലും രക്തത്തിലും കണ്ണിലും മഞ്ഞ നിറം എന്നുള്ളത് പനി പ്ലസ് ഓർ മൈനസ്, ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ
1: ലക്ഷണങ്ങൾ. ഇത് മാരകമായിട്ടുള്ള ഒരു അസുഖമാണോ, ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടോ?
2: ഇതിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയും എന്നുള്ള അസുഖങ്ങളാണ്. അതിന് ഉടനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം.
1: ഉടനെ പ്രശ്നം
2: പ്രശ്നങ്ങളില്ല അതൊരു പക്ഷേ ഇതൊക്കെ സൈലന്റ് വൈറസുകളാണ്. നമ്മുടെ ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാലങ്ങളോളം, ചിലപ്പോൾ കൊല്ലങ്ങളോളം, 10 or 12 years ഇത് ഒളിഞ്ഞു കിടക്കും. ഇതെന്നാ ദേഹത്തെ ലക്ഷണങ്ങളൊക്കെ ചെറുതായി മാറ്റങ്ങൾ വരും, അതിന് ഉടനെ ഒരു മഞ്ഞപ്പിത്തം വരുത്തില്ല എന്നുള്ളതാണ് ബി സി വൈറസുകളെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ വരുന്ന വൈറസ്, അതിൻ്റെ മഞ്ഞപ്പിത്തം. ഇത് കോമൺ ആയിട്ട് നമുക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഉടനെ അതിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവും, പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഉടനെ ലക്ഷണങ്ങൾ കാണും. സ്വാഭാവികമായിട്ടും രോഗികൾ ഉടനെ പോയി
1: ട്രീറ്റ്മെന്റ് എടുക്കും.
2: ഹെപ്പറ്റൈറ്റിസ് ഇ എന്നുള്ളത് കുറച്ച് റെയർ ആണ്, പക്ഷേ എങ്കിൽ പോലും അതും കോമൺ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതും ഭക്ഷണത്തിലൂടെ വരുന്നതാണ്. അതിനും ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു പനിയോ ക്ഷീണോ വരുന്ന സമയത്ത് ഡോക്ടറിലേക്ക് എത്തിക്കുന്ന ഒരു ഇമീഡിയറ്റ് ഫേസ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും പോവും, ട്രീറ്റ്മെന്റ് എടുക്കും, ക്ലിയർ ആവും. പക്ഷെ മറ്റേ 3 വൈറസുകൾ, പ്രത്യേകിച്ച് ബി എം സി ഡിയും പ്രശ്നം, കൊല്ലങ്ങളോളം സൈലന്റ് ആയി കിടക്കുന്നു, അത് ലിവറിൽ മെല്ലെ മെല്ലെ ചേഞ്ചസ് വരുത്തുന്നു. നമുക്ക് ഈ അസുഖം ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മളിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയും ഈ സൈലന്റ് ഫേസിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പ്രത്യേകിച്ച്.
1: ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിക്ക് ഇപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കാലങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണിക്കുമല്ലോ അല്ലെ, ശരീരം കാണിക്കും, എന്തെങ്കിലുമൊക്കെ സൂചനകൾ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എന്തൊക്കെയാണത്?
2: ഒരു ചിലപ്പോൾ ഒരു 7 or 8 years കഴിയുന്ന സമയത്താണ് ഇതിന് വീണ്ടും നമ്മൾ എന്താണോ ഹെപ്പറ്റൈറ്റിസ് എയില് തുടക്കം കാണുന്നത് അതുപോലത്തെ ചേഞ്ചുകൾ. അതിൽ കോമൺ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണാം, ഫാറ്റി ലിവർ ചേഞ്ചസ് കാണാം, ലിവറിലെ അത് സിറോസിസ് ആയിട്ടൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ ഡിറ്റക്ട് ചെയ്യാം. മദ്യപാനി ആയിക്കോളണമെന്നില്ല, മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സിറോസിസ് ആയി വരുന്ന സമയത്ത് നോക്കുന്ന സമയത്തായിരിക്കും അവർക്കൊരു ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തവും കരൾ വീക്കവും ഒരു പക്ഷേ വളരെ കോമൺ ആയിട്ട് സിറോസിസ് ആയിട്ട് പോലും ആ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത്.
1: ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം.
2: ലക്ഷണം
1: അതുപോലെ തന്നെ നമുക്കിപ്പോൾ കണ്ണിൽ നഖത്തിലൊക്കെ മഞ്ഞ നിറം വരിക, ക്ഷീണം, മൂത്രത്തിന് മഞ്ഞ നിറം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ.
2: എല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കയ്യിൻ്റെ കൈപ്പത്തിയുടെ ഉൾഭാഗം, കണ്ണിൻ്റെ നഖം, അങ്ങനെ എല്ലാവിടെയും ജോണ്ടിസ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറം നമ്മുടെ ശരീരഭാഗങ്ങളിൽ കാണുന്നതിനാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോണ്ടിസ് എന്നുള്ള ഫീച്ചറാണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യക്ഷമാവുന്ന ഫേസിൽ കാണുന്ന ലക്ഷണം.
1: ഓക്കെ, എങ്ങനെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി സ്പ്രെഡ് ആവുന്നത്? മറ്റേത് നമുക്ക് മനസ്സിലായി,
2: ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെയാണ്.
1: അപ്പോൾ ഈ ഒരു അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്?
2: നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രക്തത്തിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവുക എന്നുള്ളത്. അപ്പൊ രക്തം എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരാം. നമുക്ക് ഒരു പണ്ടൊക്കെ വളരെ സ്റ്റെറൈൽ അല്ലാത്ത പ്രിക്കോഷൻസിലൂടെ ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു വളരെ പണ്ടൊക്കെ. അതിനുശേഷം ഡിസ്പോസിബിൾ സിറിഞ്ചസും മറ്റ് സംവിധാനങ്ങളും സ്റ്റെറൈൽ പ്രിക്കോഷൻസൊക്കെ കാലക്രമേണ വന്നൊരു കാര്യമാണ്. അപ്പൊ ഒരു പക്ഷേ നമ്മൾക്ക് സ്റ്റെറൈൽ അല്ലാതെ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്ത്, സ്റ്റെറൈൽ അല്ലാതെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്, നമുക്കൊരു ഡെന്റൽ പ്രൊസീജിയർ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് വരാം, രക്തം കയറ്റുന്ന സമയത്ത് വരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് വരാം.
1: കാരണം
2: പണ്ടൊക്കെ വളരെ പണ്ടത്തെ കാലത്ത് ഞാനിത് പറഞ്ഞിരുന്നു ക്രോണിക് വൈറസ് ആണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 30 or 40 years മുമ്പ് അന്ന് ഇത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വന്നൊരു വൈറസ് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും പുറത്തു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കാലം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ രക്ത നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് വരാം. നമുക്ക് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് പകരാനുള്ളൊരു
1: സാധ്യതയുണ്ട്.
2: അപ്പോൾ ദേഹത്തിൻ്റെ സ്രവങ്ങളിലൂടെയൊക്കെ ഇത് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ഹെപ്പറ്റൈറ്റിസ് ബി യും സിയുടെ ഒക്കെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ ഷേവിംഗ് ബ്ലേഡ്,
1: റേസറുകള്,
2: ട്രിമ്മറുകള്, ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത് കൂടെ പോലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ദേഹത്തുള്ള കട്ട്സ് കാര്യങ്ങളൊക്കെ കൂടെ വരാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ടാറ്റൂസ്
1: അങ്ങനത്തെ
2: കാര്യങ്ങളൊക്കെ, നമ്മുടെ ബോഡി പിയേഴ്സിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് ട്രെൻഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ബി സി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. എഗെയിൻ, ഇതൊന്നും ഇന്ന് ചെയ്യുന്ന ഒരു കുട്ടികൾ ഇന്ന് അറിയുന്നില്ല. ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നത് 10 or 15 കൊല്ലം കഴിയുമ്പോൾ ഒരു സിറോസിസ് വരുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
1: ഓക്കെ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിലൂടെ ഇനിയൊരു ഇടവേള.

0: പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഇന്ന് നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഡോക്ടർ ശ്രീറാം ശങ്കർ. ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറഞ്ഞു 10-15 വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു സിംപ്റ്റംസും കാണിക്കില്ലെങ്കിൽ അത് നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റില്ലേ?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ 20 വയസ്സായൊരു കുട്ടി ഒരു ബോഡി പിയേഴ്സിങ്ങിലൂടെ ടാറ്റൂയിലൂടെ ലഭിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 32-ാമത്തെ വയസ്സിലായിരിക്കും അത് സിറോസിസ് ആയിട്ട് മാറുന്നത്. അന്നും അത് ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്, മാറ്റങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് രണ്ട് കാരണം കൊണ്ട് അപകടമാണ്. ഒന്ന്, നമ്മൾക്കുള്ള ഒരു കോൺഫിഡൻസ്, നമുക്കൊന്നും ഇല്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹം അത്യാവശ്യം ഡാമേജ് ആയതിന് ശേഷം മാത്രമേ ഇത് കണ്ടുപിടിക്കുന്നുള്ളൂ കോമൺ ആയിട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ട്. രണ്ടാമത്തെ ഫാക്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ചിലപ്പോൾ ഒരു യുവാവായിട്ടുള്ള ഒരാളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ദേഹത്തു നിന്ന് മറ്റൊരാൾക്ക് കിട്ടാനുള്ളൊരു ചാൻസസ് ഈ ഒരു ഫേസിൽ, യുവാവല്ല ഏതൊരാളാണെങ്കിലും അതിൻ്റെ ഒരു ഫേസ് ഇപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് നമുക്കൊരു അസുഖമുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മുൻകരുതലുകളുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അസുഖമുണ്ട് എന്നുള്ളത് മറ്റൊരാൾക്ക് അറിഞ്ഞാലേ അതിൻ്റെ മുൻകരുതലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആക്റ്റീവായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൂടി കൊണ്ടാണ് ഇത് കൂടുതൽ അപകടകരമാക്കുന്നത്. അപ്പൊ നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയെ സംബന്ധിച്ചോളം, വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനും
2: സാധ്യതയുള്ള സാധ്യതയുണ്ട്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഗർഭിണിയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ ഈ ഒരു അസുഖം?
2: തീർച്ചയായിട്ടും. ഈ ഹെപ്പറ്റൈറ്റിസ് B&BCD ഈ അസുഖങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗർഭസ്ഥാവസ്ഥയിൽ നമ്മൾ കോമൺ ആയിട്ട്, ഇന്നിപ്പോൾ എന്തൊരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും HepatitisBCHIV ഈ മൂന്ന് ടെസ്റ്റ് കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. വലിയൊരു അവയർനെസ് വേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് പ്രൊസീജിയറും ചെയ്യുമ്പോൾ ചെയ്യാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇതുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാതിരിക്കും, കൂടുതൽ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് വരാം, ഈവൻ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രൊസീജിയേഴ്സിന്റെ ഇടയിലുള്ള പ്രിക്ക കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ ഗർഭിണികൾക്കും ഇന്നൊരു സ്ക്രീനിങ് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ BCHIV ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്.
1: അപ്പോൾ
2: ആ സമയത്ത് വളരെയധികം കേസസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇതുപോലെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ
1: കാണുന്നില്ല.
2: അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇന്ന് എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ ചില പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം അങ്ങനത്തെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് HIVക്ക് വേണ്ടിയിട്ടാണ്. കാരണം അതാണ് കുറച്ചും കൂടി പഴക്കം ചെന്ന വൈറസും അതിന് വേണ്ട സിസ്റ്റംസ് ഒക്കെ കൂടുതൽ ഓൺ പ്ലേസ് ആണ്. അപ്പോൾ അതിന് തന്നെ വളരെ സ്റ്റെറൈൽ പ്രിക്കോഷൻസോടുകൂടി കറക്റ്റ് ഇന്റർവെൻഷൻസിലൂടെ ചില ആൾക്കാർക്കൊക്കെ സിസേറിയനൊക്കെ പ്രിഫർ ചെയ്തിട്ട് ചെയ്യുന്നത് അതിന് ട്രാൻസ്മിഷൻ കുറയാൻ ഉദ്ദേശിച്ചിട്ടും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് പ്രിവെൻഷൻ ചെയ്യാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചോളം, ഇതാണ് ശരിക്കും BCM വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അപകടകാരി ബി ആണ്.
1: അപ്പോൾ
2: ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചോളം ഇന്ന് വാക്സിനേഷൻ ഉണ്ട്, കുട്ടി ജനിച്ച ഉടനെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇത് അറിയാതെ പ്രസവിച്ചാൽ ഒരു 90% ചാൻസ് ആണ് കുട്ടിക്ക് ഇത് കിട്ടാനുള്ളതെങ്കിൽ, ഇന്ന് ഈ പ്രിവെന്റീവ് മെത്തേഡ്സിലൂടെ കൃത്യമായിട്ട് അമ്മയ്ക്കുള്ള വാക്സിനേഷൻ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് ജനിച്ച ഉടനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വഴി നമുക്കത് നല്ലൊരു ലെവലില് ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ഇന്ന് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചത് മുതൽക്ക് നമ്മുടെ ഒരു 6 മുതൽക്ക് നമ്മുടെ ഈ ഒരു വാക്സിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ലഭിക്കുകയും ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് സിക്കും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ പക്ഷേ ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ഒരു മുൻകരുതലോടുകൂടി ആ ഒരു പ്രസവത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഹൈ ചാൻസ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്.
1: ഓക്കെ സാർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേവ് ചെയ്യുന്ന സമയത്ത്, ട്രിം ചെയ്യുന്ന സമയത്ത്, ടാറ്റു അടിക്കുന്ന സമയത്ത് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ, ഇത് പേടിച്ച് നമുക്ക് അതൊന്നും, അതൊക്കെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
2: ശരിക്കും നമ്മളൊരു ഈ മൂന്ന് അസുഖങ്ങളാണല്ലോ രക്തത്തിലൂടെ പകരുന്നത്, HIV, HBsAg, ഹെപ്പറ്റൈറ്റിസ് സി, BC എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഇതെല്ലാത്തിനും മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരേ രീതിയിലാണ് ട്രാൻസ്മിഷൻ ഒക്കെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ആവറേജ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷേവിംഗ് റേസറിലൂടെ ഒരു നീഡിൽ പ്രിക്കിലൂടെയോ ഒരു എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വൺ ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി ട്രാൻസ്മിറ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത 10 ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടാനുള്ള ചാൻസ് 100 ആണ്.
1: അത്രയും
2: സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും
1: അത്ര
2: കുറച്ച് ബ്ലഡിന്റെ അംശം മതി നമുക്ക് മാറാൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത. അത്രയും ഒരു ചാൻസ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് എച്ച് ഐ വി ആണെങ്കിൽ പോലും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇതിന്റെ ഏകദേശം 10-100 മെരട്ടി ചാൻസ് ആണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്കറിയാം പണ്ടൊക്കെ ഈ ഷേവിംഗ് ഇതിലൊക്കെ ബാർബർമാരൊക്കെ പണ്ട് ഈ ബ്ലേഡ് ഒന്നും ചേഞ്ച് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അതിന്റെ ഒരു സ്റ്ററൈൽ പ്രിക്കോഷൻസ് ഒക്കെ കുറവായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 10-40 കൊല്ലം മുമ്പേക്ക്.
1: പക്ഷേ
2: ഏതോ ഒരു കാലഘട്ടത്തിൽ ആ ബ്ലേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ പ്രിക്കോഷൻ ആയിട്ട്
1: മാറി.
2: അതിന്റെ പ്രിക്കോഷണറി മെത്തേഡ്സ് ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചേഞ്ച് ഓവറോൾ വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ബ്ലേഡുകൾ ഉപയോഗിക്കുക, ഷേവിംഗ് സെറ്റുകൾ നമ്മളിപ്പോ വിത്തിൻ ഫാമിലി പോലും അത് ഷെയർ ചെയ്യാതിരിക്കാം.
1: കാരണം
2: നമുക്കറിയില്ല നമുക്ക് ആർക്കാണ് ഇതുള്ളത് അറിയാതിരിക്കാം.
1: അപ്പൊ
2: അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഈ ഡിസ്പോസിബിൾ ബ്ലേഡ്സും ഡിസ്പോസിബിൾ സംവിധാനങ്ങളൊക്കെ കൂടുതൽ വന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്.
1: പിന്നെ
2: തീർച്ചയായിട്ടും ഇന്നും ഇപ്പൊ നമ്മളിപ്പോ ഒരു റിസ്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണമെങ്കിൽ വളരെ ക്ലോസ് ട്രിം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്കൊരു റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ കഴിയുന്നത്ര നമ്മുടെ പേഴ്സണലൈസ് സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു കാര്യം. ഇപ്പൊ നമ്മുടെ ഒരു സാധനം നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല,
1: നമുക്ക്
2: കിട്ടുന്നില്ല. ഇത് രണ്ടും കാര്യങ്ങളും അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അത് മാത്രമേ ഒരു കോമൺ സ്പേസുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അഗെയിൻ ഇപ്പൊ ഒരു ടാറ്റു സെന്ററുകളിലോ മറ്റു സെന്ററുകളിലൊക്കെ ഇത് ഈ എത്ര ഡിസ്പോസിബിൾ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഒരാൾക്കത് എടുക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്റ്റെറൈൽ ഡിസ്പോസിബിൾ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ളത്. കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യല്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം.
1: ഇപ്പൊ
2: ഏതൊരു സാധനവും ഇപ്പൊ നമ്മൾ കൃത്യമായി ഓട്ടോക്ലേവ് ചെയ്ത് അതിന്റെ സ്റ്റെറൈൽ സാധനങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ സർജിക്കൽ എക്യുപ്മെന്റ്സ്
1: നമ്മൾ
2: റീയൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു കത്തിരി ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്
1: കളയുന്നില്ല.
2: പക്ഷെ അതിന് അത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഓട്ടോക്ലേവ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്
1: റീയൂസ്
2: ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സെന്റേഴ്സിലും ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയാലാണ് നമുക്ക് അതിന് പ്രൊട്ടക്ഷൻ.
1: സേഫ്റ്റി നോക്കണം,
2: സേഫ്റ്റി തീർച്ചയായിട്ടും നോക്കണം.
1: ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പരസ്പരം കൈമാറുന്ന സമയത്ത് അതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് വരുമോ എന്നറിയാം ഒരു ചെറിയ

0: അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഞാൻ സുനിൽ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ശ്രീറാം ശങ്കറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു അസുഖത്തെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇപ്പോൾ എന്താ പറയുക, പരസ്പരം ഷെയർ ചെയ്യുന്നു ഭക്ഷണം, ഒരുമിച്ചിരുന്ന് ഒരേ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം കുടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, അതിലൂടെയൊക്കെ ഈ ഒരു രോഗം പടരാനായിട്ട് സാധ്യതയുണ്ടോ?
2: ഒരിക്കലുമില്ല. കാരണം നമ്മളൊരു കോമൺ സ്പേസിൽ വർക്ക് ചെയ്യുക, കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു സ്കൂളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയോ എച്ച് ഐ വിയോ ഒക്കെ ഉള്ളൊരു കുട്ടിയുണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് സ്പേസിൽ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഇത് സ്പ്രെഡ് ചെയ്യില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഭക്ഷണം ഷെയർ ചെയ്യുന്നത് കൊണ്ടൊന്നും ഇത് സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇത് രക്തമോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെയോ ഒരു എക്സ്ചേഞ്ച് വരണം. ആ എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ടൈമിൽ നമ്മുടെ സ്കിന്നിൽ ബ്രീച്ച് ഉണ്ടായി, അത് നമ്മുടെ രക്തത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് കയറാൻ ഇടവരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ വരുള്ളൂ. അതൊരിക്കലും ഒരു കോമൺ സ്പേസിലോ വർക്ക് സ്പേസിലോ സ്റ്റഡി സ്പേസിലോ ഒന്നും അങ്ങനത്തെ ഒരു സാധ്യതയില്ല. പക്ഷേ നമുക്കൊരു ശാരീരിക ബന്ധത്തിൽ ഇടപെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല പിയേഴ്സിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രീച്ച് ചെയ്യുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്തോ, ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഒരേ ഷേവിങ് സെറ്റ് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഒരേ ഒരു നെയിൽ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കട്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്കിൻ ബ്രീച്ച് ചെയ്യാൻ സാധനമുള്ള കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ഷേവിങ് സെറ്റോ അങ്ങനത്തെ ട്രിമേഴ്സോ അങ്ങനത്തെയൊക്കെയാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റിവെക്കണം എന്നല്ലാതെ കോമൺ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഷെയർ ചെയ്യുന്നതോ ഹഗ് ചെയ്യുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് അങ്ങനത്തെ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്ന് സെലിബ്രിറ്റീസും മന്ത്രിമാരും ഒക്കെ വന്ന് അവരെ എടുക്കലും ഒക്കെ ചെയ്ത് അതിന്റെ സ്റ്റിഗ്മ മാറ്റിയിട്ടുള്ളൊരു ചരിത്രം നമ്മുടെ
1: കേരളത്തിലുണ്ട്.
2: അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന്റെ സ്റ്റിഗ്മ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് അങ്ങനെ ഒരു സ്പേസ് നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമല്ല.
1: ഇപ്പൊ ഒരു ഉമ്മ കൊടുക്കുന്നു, ആ സമയത്ത് ഇത് ഇപ്പോ ബോഡി ഫ്ലൂയിഡ് ചിലപ്പോ കൈമാറാൻ സാധ്യതയുള്ള തരത്തിലൊക്കെ ആണെങ്കിൽ,
2: ഒരു ഉമ്മ കൊടുക്കുന്നത് ഒരു ബോഡി ഫ്ലൂയിഡ്സ് കൈമാറാൻ സാധ്യതയുള്ള ഒരു ലെവലിലുള്ളതാണെങ്കിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളൊരു കാഷ്വൽ ആയിട്ട് നമ്മളൊരു കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് കൊണ്ടൊന്നും അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയില്ല.
1: ഓക്കെ, ഇപ്പൊ ഈ ഒരു അസുഖം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരാറുണ്ടോ? ഇപ്പോ
2: തുടക്കത്തിൽ ഇതിന് ലക്ഷണങ്ങൾ കാണിച്ചു തരാറില്ല,
1: ഒന്നുമില്ല, ഒരു വ്യത്യാസം
2: തന്നെയാണ്. ഇന്നിപ്പോ അതിന് വലിയൊരു സ്ക്രീനിങ് സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. സ്ക്രീനിങ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഗവൺമെന്റിന്റെ സ്ക്രീനിങ് എന്നുള്ളത് ഒരു കോമൺ സംവിധാനമാണ്, അതുവഴി കണ്ടുപിടിക്കാം. സ്ക്രീനിങ്ങിന്റെ ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഗർഭിണികൾക്ക് എല്ലാവർക്കും സ്ക്രീൻ ചെയ്യുന്നു, സർജറി പ്രൊസീജിയേഴ്സിന് മുമ്പ് സ്ക്രീൻ ചെയ്യുന്നു. ഇനി ഒന്നുമല്ല, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് അത് സ്ക്രീനിങ് നടത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു പൊതുജന ആരോഗ്യത്തിനെ സംബന്ധിച്ചോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ടും അതൊരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിലും എച്ച് ഐ വി, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഈ മൂന്ന് കാര്യങ്ങളുടെയും സ്ക്രീനിങ് അബ്സലൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് ഏതൊരു ആശുപത്രിയിലും കയറി ചെന്ന് നമുക്ക് ഈ ടെസ്റ്റ് നമുക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഈവൺ അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റ് പോലും ഒരു കാലഘട്ടം വരെ, ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വരെ വളരെ 10,000 ചെലവ് വന്നിരുന്ന ടെസ്റ്റുകളാണ്. ഇന്ന് അതുപോലും നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം പ്രകാരം ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റുകൾ അടക്കം അബ്സലൂട്ട്ലി ഫ്രീ ആയിട്ട് നടത്തുന്നതാണ്. അപ്പൊ ഏതൊരാൾക്കും കയറി ചെന്ന് ഈ ടെസ്റ്റുകൾ ഡിമാൻഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്ത് മേടിക്കാവുന്ന ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിൽ മൊത്തമുണ്ട്.
1: ഓക്കെ, ഒരു സംശയമുള്ളത്, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു 10-15 എടുക്കും അതിന്റെ സീരിയസ്നെസ് പുറത്തു വരാമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാത്ത കേസുകളും ഇല്ലേ? ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് അകത്ത് കയറി ഇപ്പോൾ 2 അല്ലെങ്കിൽ 1 ഒരു വർഷത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന കേസുകളില്ലേ? അതെപ്പോഴും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ?
2: ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മാത്രം വളരെ റെയർ ആയിട്ട് ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. കോമൺ ആയിട്ട് അക്യൂട്ട് ഫേസ് ഇല്ലെങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മാത്രം ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. എങ്ങനെയാണോ ഒരു വെള്ളത്തിലോ ഭക്ഷണത്തിലൂടെ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നു, അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കും വളരെ റെയറായിട്ട് ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. നമുക്ക് ധാരാളം കേസുകളൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ബിൽറൂബിൻ കൂടി കൂടി കൂടി പോകും. ബിൽറൂബിനൊക്കെ 15-20 ഒക്കെ എത്തി ലിവർ എൻസൈംസ് ഒക്കെ വളരെയധികം കൂടുന്നൊരു ഫേസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്, അവർക്ക് ഉടനെ ട്രീറ്റ് ചെയ്താൽ ചില സമയത്ത് അത് ഉടനെ ക്ലിയർ ആവും. ചില ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ദേഹത്തിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ വൈറസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് അതോടുകൂടി ചിലപ്പോൾ വൈറസിനെ പുറന്തള്ളി അത് കംപ്ലീറ്റ്ലി തന്നെ നോർമലാവുന്ന സാഹചര്യം അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഇത് അക്യൂട്ട് ഫേസിൽ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ മാത്രം റെയറായിട്ട് കാണുന്നൊരു ചേഞ്ച് ആണ്.
1: ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ടാറ്റു അടിച്ചു, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ട്രിമ്മർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു സലൂണിൽ കയറി നമ്മൾ ഷേവ് ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ചിലപ്പോൾ ഈ അസുഖം കടന്നുകൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ ഇത് കേട്ടിട്ട് ഇത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം, ഇപ്പോൾ ഇന്ന് സംഭവം ഉണ്ടായി നാളെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കാൻ സാധ്യതയുണ്ടോ, ആ ഒരു പീരീഡ് എത്രത്തോളമാണ് അതിനെക്കുറിച്ചെന്ന് പറയും.
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു എക്സ്പോഷർ വന്നിട്ട് അത് നാളെ അതൊരു വൈറസ് ബോഡിയിൽ കാണാനുള്ള സാധ്യത ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ചുരുങ്ങിയത് ഒരു 6 സമയമാണ് നമുക്ക് ഏർലിയസ്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ക്രോണിക് വൈറസുകൾ പിക്ക് ചെയ്യാമെന്നുള്ള ആദ്യത്തെ ഒരു ടൈം ലൈൻ എന്ന് പറയാൻ സാധിക്കുക. അതിൽ പോലും നമുക്ക് ഇതിൻ്റെയൊക്കെ PCR ടെസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ RNA DNA ലെവലുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള 3 ഗ്യാപ്പിൽ നമുക്ക് HBC ടെസ്റ്റുകൾ ചെയ്യാം. ആദ്യം എല്ലാവരോടും കോമൺ ആയിട്ട് ചെയ്യാറുള്ള ഇങ്ങനെ ഒരാൾ ഒരു എക്സ്പോഷറുമായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, കാരണം ഇന്നലത്തെ എക്സ്പോഷർ കൊണ്ടായിക്കോണമെന്നില്ല, ഇദ്ദേഹത്തിന് ഇത് ചിലപ്പോൾ നേരത്തെ ഉണ്ടാവാം, ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഇത് ഓൾറെഡി ചിലപ്പോൾ ദേഹത്ത് ഉണ്ടായിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന് ഇന്നലത്തെ എക്സ്പോഷർ ആയിരിക്കാം ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു വാർണിംഗ് സൈൻ, പക്ഷെ ഇദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഫേസിന് നമ്മൾ ഉടനെ HBC ടെസ്റ്റുകൾ ചെയ്യാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 3-6 എന്നുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പറയാറുള്ളത്. അപ്പൊ ഈ ടെസ്റ്റിൽ HBC ടെസ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡ് ടെസ്റ്റ് ഉണ്ട്, കോമൺ ആയിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ. കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പണ്ടൊക്കെ ഒരു എലിസ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കൺഫേം ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം പ്രകാരം അതും കൂടിയും വേണ്ട, ഡയറക്റ്റ്ലി അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി അവിടെ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, ഉടനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഉടനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെന്റിന് എത്ര വേണം എന്നുള്ളത് മറ്റൊരു ക്രൈറ്റീരിയ ആണ്, പക്ഷെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്.
1: ഇപ്പോൾ വീട്ടിലെ ഒരു വ്യക്തിക്ക് ഇത് പോസിറ്റീവ് ആയി, ഹെപ്പറ്റൈറ്റിസ് വന്നു, അപ്പോൾ അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്?
2: തീർച്ചയായിട്ടും ഇപ്പോൾ ഇതൊരു സ്ക്രീനിങ് പ്രോസസ്സാണ്. സ്ക്രീനിങ് പ്രോസസ്സിൽ നമ്മൾ പരമാവധി ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊരു വ്യക്തിക്ക് വന്നു എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് അർത്ഥമില്ല. പക്ഷെ നമ്മൾ എൻകറേജ് ചെയ്യാറുള്ളത് ആ വീട്ടിലെല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യാൻ, കാരണം അവർക്കുള്ള കോമൺ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ്. പിന്നെ സ്ക്രീനിങ് എന്നുള്ള ഒരു തത്വത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വലിയൊരു കോൺസെപ്റ്റും വെച്ചിട്ട് പരമാവധി ആൾക്കാരുടെ അടുത്ത് ടെസ്റ്റിങ്ങിന് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ഭർത്താവിനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും ടെസ്റ്റ് ചെയ്യണം, കുട്ടികളും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വീട്ടിലെല്ലാവരും അത് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ വളരെ നല്ലതാണ്, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ചെയ്യും.
1: ഓക്കെ, ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഒരു ചെറിയ ഇടവേളക്ക്.

0: ഇപ്പോൾ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഡോക്ടർ ശ്രീറാം ശങ്കർ. സാറിനിപ്പോ ഒരാൾക്ക് ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചു, ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വാക്സിൻസ് എന്തായിരിക്കും, അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് അച്ഛാ വാക്സിൻ പോലെയുള്ള മെഡിസിൻസ് എന്തെങ്കിലും എടുക്കാനായിട്ട് പറ്റുമോ?
2: നേരത്തെ സുനിൽ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കുടുംബാംഗങ്ങൾക്ക് നമ്മള് എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി ഒരാൾക്ക് ഒരു വ്യക്തിക്ക് കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാർ ആ ഫാമിലിയിൽ വാക്സിനേറ്റ് ചെയ്താൽ നല്ലതാണ്.
1: കാരണം
2: വാക്സിനേഷനിലൂടെ കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങിന് ഒപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവർക്ക് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം. ഇന്ന് ഏകദേശം ഒരു 10-24 വയസ്സിന് താഴെയുള്ള മിക്കവാറും എല്ലാ കുട്ടികളും യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ ലഭിച്ച ആൾക്കാരായി
1: 24 വയസ്സ് താഴെയുള്ള
2: ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ ഏകദേശം ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗം കുട്ടികൾക്കും ആ വാക്സിൻ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ പലപ്പോഴും ആൾക്കാരൊരു പല കോളേജിൽ അഡ്മിഷൻസിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതിന്റെ വാക്സിൻ സ്റ്റാറ്റസ്, ടൈറ്റർ, ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനും ഒരു മെത്തേഡ് ഉണ്ട്. കാരണം ഇപ്പൊ സുനിലിന് സംശയം തോന്നുകയാണ്, സുനിൽ വാക്സിനേറ്റഡ് ആണോ, കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ? കാരണം പണ്ട് ഇതൊരു ഓപ്ഷണൽ വാക്സിൻ ആയിരുന്നു, നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിരുന്നില്ല.
1: അതിനുശേഷം
2: വേണമെങ്കിൽ എടുത്താൽ മതിയായിരുന്നു, പക്ഷെ കാലക്രമേണയാണ് അതൊരു പ്രോഗ്രാം,
1: സാഹചര്യങ്ങൾ
2: മാറിയപ്പോൾ അത് വന്നു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇതിലിപ്പോ സുനിലിന് വേണോ, ഉള്ളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനും ഇന്ന് മാർഗമുണ്ട്. ആന്റി എച്ച് ബി എസ് ആന്റിബോഡി ടൈറ്റർ എന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ 10 മീതെയാണ് ലെവൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിനേറ്റഡ് ആണ്, നമുക്ക് അതിനുള്ള പ്രതിരോധ ശേഷി ദേഹത്തുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കോമൺ ആയിട്ട് ആൾക്കാർ ഈ വാക്സിനേഷൻ ബുക്കൊക്കെ നോക്കാറുള്ളത് കോളേജ് അഡ്മിഷൻസിന്റെ സമയത്താണ്. കാരണം പലപ്പോഴും മിക്കവാറും ഇപ്പൊ കോളേജസൊക്കെ അതിന്റെ വാക്സിനേഷൻ ഷെഡ്യൂളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല മെത്തേഡാണ്, കാരണം ഇത് കണ്ടുപിടിക്കാനും നോക്കാനൊക്കെ ഉള്ള ഒരു എൻകറേജ്മെന്റ്.
1: അപ്പൊ
2: അങ്ങനെ ചെയ്യാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് ബി കംപ്ലീറ്റ്ലി ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല. ഇനി നമ്മളിപ്പോ പറയുന്നതൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിനെയും കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എക്കും വാക്സിൻ ഉണ്ട്. നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ വരുന്നതിൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്ഥലങ്ങളിൽ ഹോസ്റ്റലിൽ ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നത് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അതിനും വാക്സിൻ ഉണ്ട്. അപ്പോൾ എക്കും ബിക്കും വാക്സിൻ ഉണ്ട്. അതിൽ ബി ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് 100% വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്.
1: ഓക്കെ, ഈ വാക്സിൻ ഇല്ലാത്ത ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ലേ? പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സയില്ലേ?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ നമ്മൾക്ക് കോമൺ ആയിട്ട് സപ്പോർട്ടീവ് മാനേജ്മെന്റിലൂടെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഭക്ഷണത്തിലൂടെ പകരുന്ന ഡിസീസ് എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഹെപ്പറ്റൈറ്റിസ് സിക്ക് പോലും ഒരു 10-12 വർഷം മുമ്പ് വരെ ചികിത്സ ഇല്ലാത്തൊരു അസുഖമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ശരിയാക്കുക എന്നുള്ളത്, വൈറസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖമായിരുന്നെങ്കിൽ കാലക്രമേണ അതിൻ്റെ ട്രീറ്റ്മെന്റ് വന്നു. ഇന്നിപ്പോൾ കണക്കാക്കുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രീറ്റ്മെന്റ് ആൾമോസ്റ്റ് ലൈഫ് ടൈമാണ്. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എച്ച് ഐ വി അസുഖം വന്നാലോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് വന്നാലോ ഒരു ഹൈപ്പർ ടെൻഷൻ വന്നാലോ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ എന്ന് പറയുന്നത്. അത് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. കാരണം ഇതൊരു ക്രോണിക് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കാം, ഇത് നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പുറത്തു വരാനുള്ള സാഹചര്യം. പിന്നെ അത് നിർത്താനുള്ളൊരു ക്രൈറ്റീരിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കോമൺ ആയിട്ട് മിക്കവാറും ആൾക്കാർക്ക് അത് ലൈഫ് ടൈം കഴിക്കേണ്ടി വരാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യത്തിന്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഏറ്റവും അധികം പഠനങ്ങളും ഏറ്റവും അധികം ഡെവലപ്മെന്റും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നിപ്പോൾ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ടൈം ഉണ്ട്. നമുക്ക് 3 ആണ് സിറോസിസ് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 3 ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷമുള്ള ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എൻ പോയിന്റ് ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഉള്ളത്. പിന്നെ സിറോസിസോ കോംപ്ലിക്കേഷനോ ഉള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് അവർക്ക് ഏകദേശം 6 മാസം വരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. എങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബി സിക്ക് കൃത്യമായിട്ട് ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ഈ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചികിത്സയുണ്ട് ഇതിന്. അപ്പോൾ ഭൂരിഭാഗം ഹെപ്പറ്റൈറ്റിസിനും ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്.
1: ഈ ട്രീറ്റ്മെൻറ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് ലെവൽ ഇതുവരെ ആയിരിക്കും, ക്യാൻസറിലേക്കോ അല്ലെങ്കിൽ കരൾ രോഗങ്ങളിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ടോ?
2: നേരത്തെ പറഞ്ഞു, കരൾ രോഗം എന്നുള്ളത് ഈ പേര് പോലെ തന്നെ അത് അർത്ഥത്തിൽ കറക്റ്റാണ്. കാരണം കരൾ രോഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻവേരിയബിളി വരും, എന്താണെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വരാൻ പോകുന്നത് ആദ്യം ലിവറിൽ നീർക്കെട്ട് വരുന്നു, നീർക്കെട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ലിവർ വീണ്ടും വീണ്ടും അതിൽ കൂടുതൽ ഫൈബേഴ്സ് കാര്യങ്ങൾ വരുന്നു, നീർക്കെട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഫൈബ്രോസിസ് സംഭവിക്കുന്നു, അത് ലിവർ അത് കഴിഞ്ഞതിന് ശേഷം ചുങ്ങിപ്പോകുന്നു, ലിവർ ചുങ്ങിപ്പോകുന്ന സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ആൽബുമിനൊക്കെ കുറയുന്ന സമയത്ത് ദേഹത്ത് നീർക്കെട്ട് വരുന്നു. നമ്മുടെ സിറോസിസ് ഒക്കെ വരുന്ന ആൾക്കാരെ കാണാറുണ്ട്, വയറിലും കാലിലൊക്കെ നീരെ സംവിധാനങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഡെവലപ്പ് ആവാറുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം വൈറസ് ക്യാൻസർ ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ്. കാരണം സിറോസിസ് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറഞ്ഞാൽ ലിവർ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ അൺട്രീറ്റഡ് ആണ്, നോട്ട് വാക്സിനേറ്റഡ്, നോട്ട് ട്രീറ്റഡ്, അങ്ങനെ പോകുന്ന സമയത്ത് ഈ പേഷ്യൻസിന് ലിവർ ഡിസീസിൻ്റെ ഏറ്റവും എൻ സ്റ്റേജ് ആയിട്ട്, എല്ലാവർക്കും നിർബന്ധമില്ല എങ്കിൽ പോലും ലിവർ ക്യാൻസറും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എഗെയിൻ ഇതും ഒരു ക്യാൻസർ പ്രിവെൻറ്റബിൾ കാര്യം കൂടി, വാക്സിനേഷൻ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എന്ന് പറയുന്നത്.
1: ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇതിന്റെ ചികിത്സയും ഫ്രീ തന്നെയല്ല, ടെസ്റ്റ് മാത്രമല്ല ചികിത്സയും ഫ്രീ തന്നെയാണ്.
2: ചികിത്സ ഇതിന്റെ ഒ പി ബേസിസിലുള്ള ഗുളികകൾ, വളരെ കോസ്റ്റ്ലി ടാബ്ലറ്റ്സ് ആയിരുന്നു. ഒരു ഈ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നതിന് മുമ്പേ ഇത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു പക്ഷേ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഏകദേശം മാസം ഒരു 6,000 ചിലവ് വരുന്നുണ്ടെങ്കിൽ 10,000-30,000 രൂപ ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഒരു മാസം ചിലവ് വരുന്ന രീതിയിലുള്ള വലിയൊരു ട്രീറ്റ്മെൻറ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം വന്നതിന് ശേഷം ഇന്ത്യയിൽ മൊത്തമായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്, നമ്മൾ മുമ്പേ എങ്ങനെയാണോ ഇപ്പോൾ TBയോ HIVയോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ്, മെഡിസിൻസ് അവൈലബിൾ ആണ്, മെഡിസിൻസിൻ്റെ മോണിറ്ററിങ് സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ് ഓൺ OPD ബേസിസിൽ. കോംപ്ലിക്കേഷൻസിൻ്റെ ട്രീറ്റ്മെൻറ് സ്ഥലങ്ങൾക്കനുസരിച്ച് മാറ്റം വരാം, പക്ഷേ ബേസിക് ആയിട്ടുള്ള അസുഖം ട്രീറ്റ് ചെയ്യാനുള്ള ഫുൾ സംവിധാനം ഈ പ്രോഗ്രാമിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്.
1: ഓക്കെ, ഈ ഒരു രോഗം വരാതിരിക്കാനായിട്ട് ഒരു സാധാരണക്കാരൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്?
2: പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളാണ്, നമ്മൾക്കൊരു രക്തത്തിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ, അങ്ങനത്തെ റിസ്ക് ഉള്ള ഏരിയകൾ, ഈ കാര്യങ്ങൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലൈംഗിക ബന്ധം അങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ അതിനൊരു സുരക്ഷിതമായ രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ടാറ്റു, പിയേഴ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക. ഇനി അവോയ്ഡ് ചെയ്യല്ല ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനത്തെ അത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസും സംവിധാനങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു റെഗുലർ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാവുക, നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് BNC സ്ക്രീനിങ് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടോ എന്നുള്ളതും നമുക്ക് ട്രാൻസ്മിഷൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഇതാണ് സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ കേട്ടത്. ഇത്രയും നേരം ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ ശ്രീരാം ശങ്കർ ആയിരുന്നു. സർ, താങ്ക് യു സോ മച്ച്.
2: സോ താങ്ക് യു സുനിൽ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും സമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുള്ളൊരു കാര്യം, മഞ്ഞപ്പിത്തത്തിന്റെ പല തലങ്ങളെക്കുറിച്ച് വളരെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഈ ഒരു മെസ്സേജിലൂടെ പരമാവധി ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. വാക്സിനേഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് സംവിധാനങ്ങൾക്ക് വാക്സിനേഷൻ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ചെയ്യണം. സ്ക്രീനിങ്ങിന് എവിടെയൊക്കെ അവസരങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കരുത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല സമൂഹത്തിനും ഇതൊരു വലിയൊരു സപ്പോർട്ട് കിട്ടും.

0: മറ്റാർക്കെങ്കിലും ഈ ഒരു അസുഖമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റിന് എൻകറേജ് ചെയ്യേണ്ടതും കൂടി എല്ലാവരും ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഈ ഇത്തവണത്തെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഒരു ചർച്ചയാണെങ്കിൽ പോലും ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്ന ദിവസം 28 വരികയാണ്. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് എന്നാണ്. അപ്പോൾ ഏത് ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്ര ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ഇല്ലാതെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക, ഇന്ത്യയിൽ നിന്നും ഇത് തുടച്ചു നിൽക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം.
1: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇന്നത് ഗസ്റ്റ് റൂം ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം? പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926446. കരുതലോടെ കർക്കിടകം.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകത്തിലെ ദിനചര്യ എന്ന് പറയുന്നത്, കർക്കിടകത്തിൽ ആദ്യം തന്നെ അതിരാവിലെ എഴുന്നേൽക്കുക, തുടർന്ന് പല്ല് തേക്കുക, ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു പ്രധാന കർമ്മമാണ് അഭ്യംഗം അഥവാ എണ്ണതേപ്പ് എന്നുള്ളത്. നല്ല ചൂടോടുകൂടിയിട്ടുള്ള എണ്ണ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് ധന്വന്തരം തൈലമോ മഹാനാരായണ തൈലമോ കാർപ്പാസാസ്ത്യാദി തൈലമോ ഓരോരുത്തരും ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഓരോരുത്തർക്കും യോജിച്ച എണ്ണ നല്ല ചൂടായി ചൂടോടുകൂടി ശരീരത്തിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പ്രായമായവർക്ക് പ്രത്യേകം എന്തെങ്കിലും രീതിയിലുള്ള പരിചരണം കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രായമായവരിൽ വാദപ്രധാനമായ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ തേച്ചിട്ടുള്ള കുളി, അതായത് അഭ്യംഗം, ആവി പിടിക്കുക, ലഘുഭക്ഷണം, ഇളം ചൂടുവെള്ളം, മതിയായ വിശ്രമം, ആവശ്യമായ വ്യായാമം എന്നിവ വളരെ പ്രധാനമാണ്. ചികിത്സകൾ വൈദ്യോപദേശ പ്രകാരം മാത്രം ചെയ്യുക.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ എങ്ങനെ വാതപിത്ത കഫദോഷങ്ങൾ സമനിലയിലാകുന്നു എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. വാതം പിത്തം കഫം എന്ന് പറയുന്നത് ആയുർവേദം അനുസരിച്ച് ശരീരത്തിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഘടകങ്ങളാണ്. വാതത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ഒരു സമനില അവസ്ഥയാണ് ശരീരത്തിൻ്റെ സമനില അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ കർക്കിടകം പോലുള്ള ഋതുക്കളിൽ കൂടുതലും വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്നിഗ്ധമായ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരം കഴിക്കുക, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം എന്നിവ വാതത്തിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ശരിയായ പഥ്യം നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ പിത്തത്തിനെയും കഫത്തിനെയും സമനിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതാണ് ഋതുചര്യയുടെ പ്രധാന ലക്ഷ്യമായി ആയുർവേദം പറയുന്നത്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടക മാസത്തിലുള്ള അധികമായ മഴ, സൂര്യപ്രകാശക്കുറവ്, വീട്ടിനുള്ളിൽ കൂടുതൽ സമയം കഴിയുക എന്നിവ മനസ്സിനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തിൽ നമ്മുടെ പൂർവികർ രാമായണ പാരായണത്തിനും കുടുംബമായി ഒരുമിച്ചിരിക്കാനും പ്രാധാന്യം നൽകുന്നു. ഈ രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ ഒരു മതാചാരം മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ജീവിത രീതിയാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്പം ധ്യാനം ചെയ്യുക, പ്രാർത്ഥിക്കുക, സംഗീതം കേൾക്കുക, ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. സ്വയം ചികിത്സ ചെയ്യാതെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് ഓരോരുത്തരുടെ ശരീരഘടനയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകളും അതുപോലെ എണ്ണയും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ഈ കർക്കിടക കാലത്തിൽ ചെയ്യേണ്ടതാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
6: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
5: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കരുതലോടെ കർക്കിടകം.
7: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്താൽ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും മെച്ചപ്പെടുത്തും എന്നത്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം കർക്കിടകത്തിൽ നമ്മൾ

0: കരുതലോടെ കർക്കടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന പനി, ഗുരുതരമായ അണുബാധ, ദഹനശക്തി തീരെ കുറഞ്ഞ അവസ്ഥയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചില ഗർഭകാല സാഹചര്യങ്ങൾ, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ എല്ലാ ചികിത്സകളും അനുയോജ്യമല്ല. അതിനാൽ കർക്കിടക ചികിത്സ യോഗ്യനായിട്ടുള്ള ഒരു ആയുർവേദ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30,00,000-ത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സ്വിസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൌൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങളിൽ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജെയ്സ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മൺഡിംഗ് ബാമിനാണ് വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
6: It's rhythm of Palakkad.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പലരും ചോദിക്കാനുണ്ട് പത്തിലെ കറികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ആയുർവേദം അനുസരിച്ചിട്ടും പാരമ്പര്യമായും കേരളത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ആഹാര കൂട്ടാണ് ഈ പറയുന്ന പത്തിലകൾ എന്നുള്ളത്. പത്തില വെച്ച് നമ്മൾ കൂടുതലും തോരനും അതേപോലെ തന്നെ കറികളും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ചീര, ചെറുചീര, മുരിങ്ങയില, തഴുനാമ, കൊടിത്തൂവ, അതേപോലെ തന്നെ ചേന, ചേമ്പ് പോലുള്ള ചെടികളുടെ ഇലകളാണ് കൂടുതലും നമ്മൾ പത്തിലകളായിട്ട് ഉപയോഗിക്കുന്നത്. പ്രദേശഭേദമുള്ള ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഇവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളെ പോഷണം ചെയ്യാനുള്ള കഴിവും പത്തിലകളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടുതലും പത്തിലകളുടെ ഉപയോഗത്തിന് പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും രക്തശുദ്ധിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനും ഇവ സഹായിക്കുന്നു എന്നുള്ളതാണ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി. ഗവൺമെന്റ്

0: സ്റ്റേഷന് സമീപം ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: എന്നടി മുനി അമ്മാവോ കണ്ണിലെ മയ്യേ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടനെ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

കേളകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കരുതലോടെ കർക്കിടകം.
7: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഋതുചര്യയിൽ വിസർഗകാലം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതും കർക്കിടക മാസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസർഗകാലം എന്ന് പറയുന്നത് ദക്ഷിണായനമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. സൂര്യൻ്റെ തെക്ക് ദിശയിലേക്കുള്ള സഞ്ചാരത്തിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. ഈ സമയത്ത് കൂടുതലും ശരീരത്തിലേക്ക് ബലം നൽകാൻ പ്രകൃതിക്ക് കഴിയുന്നു. സൂര്യൻ്റെ തീവ്രത കുറയുകയും ചന്ദ്രൻ്റെ ബലം കൂടുകയും ചെയ്യുന്ന കാലമാണ് വിസർഗകാലം, അതായത് ദക്ഷിണായനം എന്ന് പറയുന്നത്. ശരീരത്തിന് പോഷണം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള കാലാവസ്ഥകൾ ഉള്ള ഒരു കാലമാണ് വിസർഗകാലം എന്ന് പറയുന്നത്. എന്നാൽ വർഷ ഋതുവിൽ തുടങ്ങുന്ന വിസർഗകാലത്തിൽ തുടങ്ങുന്ന സമയത്ത് വളരെയധികം ദഹനശക്തി കുറഞ്ഞ അവസ്ഥയിലാണ് ശരീരമുള്ളത്. ഈ സമയത്ത് മഴയും ഈർപ്പവും കാരണം വീണ്ടും ദഹനശക്തി കുറയാനും അതുമൂലമുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയത്ത് കൂടുതലും നമ്മളുടെ ശരീരത്തിനെ, അതേപോലെ തന്നെ ദഹനശക്തിയെ സംരക്ഷിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാനുള്ള ചര്യകൾ പാലിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അതിലാണ് ഋതുചര്യ, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഋതുചര്യ എന്ന് പറയുന്ന തത്വം അവിടെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നി

വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാളം, തമിഴ്, തെലുഗ്, കന്നഡ ഭാഷകളിലൂടെ നമുക്ക് സുപരിചിതമായൊരു ശബ്ദം. ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായിക സുചിത്ര രാമദുരൈ. ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ട RJ സുജി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പിന്നണി ഗായികയാണ്, റേഡിയോ ജോക്കിയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റാണ്, അങ്ങനെ പല നിലകളിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരു കലാകാരി. ഒരു റേഡിയോ അവതാരകയായി ജനപ്രീതി നേടി, പിന്നീട് ചലച്ചിത്ര സംഗീത രംഗത്ത് തന്റേതായ ഒരു സ്ഥാനം ഏറ്റെടുത്തു. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അവതരണ ശൈലിയും വ്യത്യസ്തമായ ഒരു ശബ്ദ മാധുര്യം തന്നെയാണ് സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കാൻ സുചിത്രയെ സഹായിച്ചത്. ദക്ഷിണേന്ത്യൻ സംഗീത രംഗത്തെ ശ്രദ്ധേയമായ വനിതാ ശബ്ദങ്ങളിൽ ഒരാളായ സുചിത്രയുടെ മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരിക്കും അവരുടെ ആദ്യത്തെ സോളോ ഗാനം എന്ന് പറയുന്നത്. ഭരദ്വാജ് എന്ന മികച്ച സംഗീത സംവിധായകനിലൂടെയാണ് ആദ്യത്തെ സോളോ ഗാനം സുചിത്രയ്ക്ക് ലഭിക്കുന്നത്. മെയ് മാസം എന്ന പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്കൂൾ ടൈമിൽ ഞാൻ ഈ പാട്ട് കേട്ടതും ആരാണ് ഈ പാട്ടുകാരി അല്ലെങ്കിൽ ആരാണ് ഈ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ അന്വേഷിച്ചു പോയതും. അങ്ങനെ വന്നെത്തി നിന്നത് സുചിത്ര എന്ന ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലാകാരിയുടെ അടുത്തേക്കാണ്. യെസ്, വൈരമുത്തു വരികൾ എഴുതി, ഭരദ്വാജ് കമ്പോസ് ചെയ്ത് ജയ് ജയ് എന്ന പടത്തിന് വേണ്ടി ചെയ്ത പാട്ട്. ആദ്യമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന സുചിത്രയുടെ ഗാനം ഇത് തന്നെയാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം, സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല സുചിത്ര വരുന്നത്. പക്ഷേ തന്റേതായ തീരുമാനങ്ങളും തന്റേതായ ഒരു ശൈലിയും കണ്ടെത്തി ഒരു ഐ ടി ഫീൽഡിൽ നിന്നാണ് പിന്നീട് റേഡിയോ ഫീൽഡിലേക്ക് എത്തുന്നത്. അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഷോസിലൂടെ ആർ ജെ സുജി എന്ന പേര് സുചിത്ര ഫേമസ് ആയി. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് സംഗീതം എന്ന ലോകത്തേക്കായിരുന്നു ആ കാൽവെപ്പ്. ചുമ്മി എന്നാണ് വീട്ടിൽ സുചിത്രയെ വിളിക്കുന്നത്. അന്ന് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു, സാധാരണ ഒരു കുട്ടിയെപ്പോലെയല്ല, സ്വന്തം തീരുമാനങ്ങളും സ്വന്തമായ അധ്വാനത്തിലൂടെ ഒരുപാട് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സുജിയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം അവരുണ്ടായിരുന്നു. അങ്ങനെ മലയാളം നന്നായി അറിയുന്ന, ഏതാണ്ട് 14 വർഷത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്ന സുചിത്ര പാട്ടുകൾ കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴ് സിനിമയിൽ തന്നെയാണ്. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് സുചിത്രയെ ശ്രദ്ധിച്ച ഒരു പാട്ട് തീർച്ചയായിട്ടും കന്ദസ്വാമി എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതിന്റെ ലിറിക്സ് ഒക്കെ ബൈഹാർട്ട് പഠിക്കാനുള്ള വല്ലാത്ത ശ്രമത്തിലായിരുന്നു. നോബാ നോബാ നോബാ സുൻ അൽവൾവെൻ ഗ്രാൻഡ്പാ കൂടൽ താണ്ടി കൂട ചൊന്ന ഖടസി കൂടുവൻ ചാപ്പാ വേണ വേണ വേണ നീ നാമം പോട വേണാ ഉൻ കൂട വന്ന സണ്ട പോട്ടൻ വാക്കെ പോവു വീണ. ഇങ്ങനെ നമ്മളെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ആ ശബ്ദത്തിലൂടെ ഈ പാട്ടിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സുചിത്ര എന്ന ഗായികയുടെ വിജയം. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിക്രമും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വിവേക വരികൾ എഴുതി ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത കന്ദസ്വാമി എന്ന ചിത്രത്തിലെ ഹി എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ എഫ്എം. സ്റ്റേ ട്യൂൺഡ്.

14 വർഷത്തോളം കേരളത്തിൽ താമസിച്ച ഒരു പെൺകുട്ടി, മലയാളം നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടി. സുചിത്ര എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഒരുപാട് നല്ല തമിഴ് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഒരു അവസരം കിട്ടണമെന്ന് സുചിത്ര ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരു പാട്ടിന് വേണ്ടി സുചിത്രയെ ക്ഷണിക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്ത് ജ്യോതിർമയി എന്ന ആക്ട്രസിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ട ഒരു സിനിമയായിരുന്നു സാഗർ ഏലിയാസ് ജാക്കി. ഈ സിനിമയിലെ ഒസമ എന്ന ഗാനമാണ് സുചിത്രയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. സന്തോഷ് വർമ്മ വരികളെഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മലയാളത്തിൽ അങ്ങനെ സുചിത്രയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഈ പാട്ട് അന്ന് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം മഹലി FM-ൽ RG ഹീര.

ലേസ ലേസ എന്ന ചിത്രത്തിൽ ചിത്രാമ്മയോടൊപ്പം ചെറിയൊരു പോർഷൻ പാടിയിട്ടുണ്ടെങ്കിലും സ്വന്തമായൊരു ഗാനം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അപ്പോഴും സുചിത്ര എന്ന ഗായികയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു. പല ആർട്സുകളിലും കോൺസേർട്ടുകളിലും ഒക്കെ വളരെ എനർജറ്റിക് പെർഫോമറായി സുചിത്ര മാറിയപ്പോൾ വളരെ യാദൃശ്ചികമായി തന്നെയാണ് ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലേക്ക് എത്തുന്നത്. അങ്ങനെ സുചിത്രയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട ഹാരിസ് ജയരാജ് കാക്ക കാക്ക എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം സുചിത്ര ഏൽപ്പിക്കുന്നു, ഉയിരിനുയിര്. ഈ പോർഷൻ കേൾക്കുമ്പോൾ പലരും അന്ന് എന്താ ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ജപ്പാനിലെ പെൺകുട്ടികൾ മാർഗഴി മാസത്തിൽ കോലമിടുന്ന സമയത്ത് ഭക്തിയോടെ പാടുന്ന ഒരു പാട്ടിനെയാണ് ഇങ്ങനെയാക്കി ഹാരിസ് ജയരാജ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും കാക്ക കാക്ക എന്ന സിനിമയിൽ ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത് സുചിത്രയും കെ കെയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സുചിത്ര എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജെ ഹീരാ.

കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സ് പാടിയത് കൊണ്ട് തന്നെ സുചിത്രയ്ക്ക് അത്തരം പാട്ടുകൾ മാത്രമേ ചേരൂ എന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ പല ഫാസ്റ്റ് നമ്പേഴ്സിന്റെ ഉള്ളിലും ഒരു മെലഡി ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യം മറന്നുപോയി എന്ന് തോന്നുന്നു അല്ലെ. ആൻഡ് അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സിംഗം എന്ന സിനിമയിൽ സുചിത്ര പാടിയ പാട്ട്. വളരെ സോഫ്റ്റായ പാട്ടുകൾ അതിന്റെ ഇമോഷൻസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഫ്രഷായി പാടാൻ സാധിക്കുന്ന ഒരു ഗായികയാണ് സുചിത്ര. ഒരുപാട് നായകമാർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു സുചിത്ര എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല. എന്തായാലും സിംഗം എന്ന സിനിമയിലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്, നല്ല ഒരു സ്ലോ പേസിൽ പോകുന്ന മെലോഡിയസ് ആയിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ സുചിത്രയുടെ വോയിസ് ഒരു മെലഡിക്ക് എത്രത്തോളം സ്യൂട്ട് ആകുന്നു എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. സിംഗം എന്ന സിനിമയിൽ ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത്, ദേവിശ്രീ പ്രസാദും സുചിത്രയും ടിപ്പു ചേർന്ന് പാടിയ മനോഹരമായ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ഒരുപാട് നല്ല പാട്ടുകൾ തമിഴിൽ പാടിയതിനു ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി സുചിത്ര എന്ന ഗായികയുടെ കരിയറിൽ. ആ കരിയറിൽ ഒരു റീസെറക്ഷൻ തന്നത്, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ടായത് യുവൻ ശങ്കർ രാജ എന്ന മ്യൂസിക് ഡയറക്ടറിലൂടെയായിരുന്നു. അന്നത്തെ ഒരു ബ്രേക്ക് ആയി വന്ന ഒരു കുത്തുപാട്ടായിരുന്നു എൻ ആസ മൈദിലി എന്ന് പറയുന്നത്. അന്ന് സിലംബരസനാണ്, ചിമ്പു സിലംബരസൻ തന്നെയാണ് ഈ പാട്ടിന്റെ മെയിൽ പോർഷൻ പാടിയിട്ടുള്ളത്. ഫീമെയിൽ പോർഷൻ ആര് പാടണം എന്ന ഡിസ്കഷൻ വരുന്ന സമയത്ത് യുവനും ചിമ്പുവും ചേർന്നെടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു സുചിത്ര തന്നെ അത് പാടട്ടെ എന്നുള്ളത്. അങ്ങനെയാണ് മന്മഥൻ എന്ന സിനിമയിലെ ഈ കുത്തുപാട്ടിന് നമ്മൾ സുചിത്രയുടെ ശബ്ദം കേട്ടത്. സിലംബരസനും സുചിത്രയും ചേർന്ന് പാടി പാ വിജയ് വരികൾ എഴുതി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത മന്മഥൻ എന്ന സിനിമയിലെ ഈ കുത്തുപാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സുചിത്ര എന്ന ഗായികയെ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്.

ഈ പാട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. വേട്ടക്കാരൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്, പക്ഷെ ഈ പാട്ട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതിന്റെ കോസ്റ്റ്യൂംസും ഡാൻസും പെർഫോമൻസും വിജയുടെയും അനുഷ്കയുടെയും ഒരു സ്റ്റൈലും എല്ലാം മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് നമുക്ക് തന്ന ഒരു സിനിമയായിരുന്നു വേട്ടക്കാരൻ. വിജയ് ആന്റണിയാണ് ഈ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം പെട്ടെന്നാണ് സുചിത്രയ്ക്ക് വിജയ് ആന്റണിയുടെ അടുത്ത് നിന്ന് ഒരു കോള് വരുന്നത്, ഇങ്ങനെ ഒരു പാട്ട് പാടണം, വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. അന്ന് സുചിത്ര ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, പക്ഷെ 10 മണിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എത്താമെന്ന് പറയുന്നു. അങ്ങനെ ഏതാണ്ട് 9.5 മണിക്കൂറോളം കാറിൽ സഞ്ചരിച്ച് വളരെ ടയർഡായിട്ടാണ് അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. 20 മിനിറ്റേ എടുത്തുള്ളൂ, പെട്ടെന്ന് തന്നെ പാട്ട് പാടി കമ്പോസ് ചെയ്ത് ഫിനിഷ് ചെയ്തു. പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിട്ട് ഈ പാട്ട് മാറുമെന്ന് സുചിത്ര ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ടയർഡായി പാടിയതുകൊണ്ട് തന്നെ പാട്ട് ശരിയായോ ശരിയായോ എന്നൊരു പേടിയോടുകൂടി തന്നെയാണ് അന്ന് സ്റ്റുഡിയോ വിട്ട് ഇറങ്ങിയത്. പക്ഷെ വളരെ മനോഹരമായൊരു പാട്ട്, ആ ടയർഡ്നെസ്സോട് കൂടിയുള്ള ഒരു വോയിസ് തന്നെയാണ് ഈ പാട്ടിന് എനിക്ക് കൃത്യമായി വേണ്ടത് എന്ന് വിജയ് ആന്റണിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് ഇപ്പോഴും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. വിവേക വരികളെഴുതി, കൃഷും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത വേട്ടക്കാരൻ സിനിമയിലെ ഒരു ചിന്നത്താമര എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ടീച്ചേഴ്സ്. ഒരു മണിശർമ്മ സ്കൂൾ പ്രോഡക്റ്റ് ആണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്തൊരു ഗായികയാണ് സുചിത്ര. ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് തന്നെ മികച്ച ഒരു ഗായികയാക്കാൻ തീർച്ചയായിട്ടും സഹായിച്ചത് മണിശർമ്മ എന്ന സംഗീത സംവിധായകൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും സുചിത്ര ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒരു ഗ്രൂമിംഗ് സെഷൻ ആയിക്കോട്ടെ, ഒരു ഗായിക എന്ന നിലയിൽ വളർച്ചയിൽ ഒരു വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള ആൾക്കാർ. അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന്റെ പാട്ടുകളും സുചിത്രയുടെ ഒരു ഐഡന്റിറ്റി തന്നെയായിരുന്നു. ഈ പാട്ടിന്റെ തെലുങ്കും തമിഴ് വേർഷനും പാടിയത് സുചിത്ര തന്നെയാണ്. രണ്ടും ബ്യൂട്ടിഫുൾ പാട്ടുകളാണ്. വരികളൊന്നും ഒരു ഒരു കൂട്ടിച്ചേർക്കലോ ഒരു ഏച്ചുകെട്ടലോ ഒന്നും ഫീൽ ചെയ്യാത്ത മനോഹരമായ ഒരു ഗാനം പൂക്കിരി എന്ന സിനിമയ്ക്ക് വേണ്ടി സുചിത്ര പാടുകയുണ്ടായി. ഡോലി

മനോഹരമായ ഈ ഗാനം തെലുങ്കിലും തമിഴിലും ഒരുപോലെ ഹിറ്റ് തന്നെയായിരുന്നു. യെസ്, ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികൾ എഴുതി, മണി ശർമ്മ കമ്പോസ് ചെയ്ത്, രഞ്ജിത്തും സുചിത്രയും ചേർന്ന് പാടിയ മനോഹരമായ ഗാനം. പോക്കിരി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ പാട്ട് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM-ൽ. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സുചിത്ര എന്ന ഗായികയ്ക്ക് മെലഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് വീണ്ടും ഒരു ഉത്തരം തരാൻ പറ്റുന്ന ഗാനം ഈറം എന്ന സിനിമയിലെ ഒരു തമിഴ് മെലഡി സോങ്. ഒരുപാട് സംഗീത സംവിധായകന്മാർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും അന്ന് തമൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉയർന്നു വരുന്ന ഒരു സമയമായിരുന്നു. അന്നാണ് സുചിത്രയെ കൊണ്ട് തമൻ ഇത്തരത്തിൽ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് പാടിപ്പിക്കുന്നത്. വളരെ എക്സൈറ്റ്മെന്റോടുകൂടി സുചിത്ര ആ പാട്ട് പാടുകയും വളരെ പെട്ടെന്ന് തന്നെ അധികം പേർ ശ്രദ്ധിച്ച ഒരു പാട്ട് എന്ന് പറയണം. ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണ് എന്ന് പലർക്കും അഭിപ്രായം കൂടിയുള്ള ഒരു പാട്ട് കൂടിയാണ് ഇത്. തര ഇരങ്കിയ എന്ന് പറഞ്ഞ ഈ മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തമൻ സംഗീതം നൽകി സുചിത്ര പാടിയ ഈറം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സുചിത്ര എന്ന ഗായികയെ പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി ഇനിയും ഞാൻ തിരിച്ചുവരും. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര, ഇത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.